ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948 ആഷാഢം 25, കൊല്ലവർഷം 1201 മിഥുനം 32, 2026 ജൂലൈ 16 വ്യാഴാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ.
2: സാമൂഹിക ജീവിതവുമായി ഗാഢബന്ധം പുലർത്തുന്നവയാണ് ആചാരാനുഷ്ഠാനങ്ങൾ. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ആചാരങ്ങളും ഒരേ കാലത്ത് ഉണ്ടായവയല്ല, പല കാലത്ത് ഉരുത്തിരിഞ്ഞു വന്നവയാണ്. അതത് സമൂഹത്തിലെ ജീവിത രീതികളും വിശ്വാസങ്ങളും പ്രതീക്ഷകളും ആശയങ്ങളും കൂടിച്ചേർന്നാണ് ആചാരങ്ങൾ രൂപം കൊള്ളുന്നത്. അതിനാൽ ആചാരങ്ങൾ സമൂഹ മനസ്സിൻ്റെ ഉത്പന്നങ്ങളാണെന്നു പറയാം. സന്ധ്യാവന്ദനം നടത്തുന്ന ആചാരം മുമ്പ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. ചില വീടുകളിൽ ഇപ്പോഴും സന്ധ്യാവന്ദനം തുടരുന്നുണ്ട്. സന്ധ്യാവന്ദനത്തിന് മുമ്പ് ദേഹശുദ്ധി വരുത്തും, പിന്നീട് എണ്ണയൊഴിച്ച് തിരിയിട്ട വിളക്കു കത്തിച്ച് ദീപം എന്നു പറഞ്ഞുകൊണ്ട് വിളക്ക് പൂമുഖത്ത് കൊണ്ടുവയ്ക്കും. പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും വിളക്ക് വച്ചിരുന്നു. കരുതിയിരിക്കുന്നതിൻ്റെയും ഉണർന്നിരിക്കുന്നതിൻ്റെയും ആവശ്യത്തെപ്പറ്റി സന്ധ്യ ഓർമ്മപ്പെടുത്തുന്നു. സന്ധ്യയിൽ ഒരവസ്ഥയ്ക്ക് നൽകുന്ന യാത്രയയപ്പും മറ്റൊരവസ്ഥയ്ക്ക് നൽകുന്ന വരവേൽപ്പും ഉണ്ട്. തമസോ മാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ.

0: പകൽ വെളിച്ചത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് വിളക്ക് ജ്വലിപ്പിക്കുന്നതെന്ന് സംശയം തോന്നാം. ദീപം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. മനസ്സിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോവുക എന്നതാണ് താത്പര്യം. പകൽ വെളിച്ചത്തിലും കയ്യിൽ ദീപമേന്തി മനുഷ്യനെ അന്വേഷിച്ചു നടന്ന ഡയോജനിസ് എന്ന ഗ്രീക്ക് ചിന്തകനെപ്പറ്റി കേട്ടിട്ടില്ലേ? ഏതവസ്ഥയിലും കറുപ്പിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പുരോഗമനം ഏറെ നടന്നിട്ടുള്ള ഇക്കാലത്തു പോലും പട്ടാപ്പകൽ കൊലയും കൊള്ളയും അക്രമവും നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. രാത്രിയെ ദീപം കൊണ്ട് സ്വീകരിക്കുന്നതിന് ഏറെ പ്രസക്തിയുണ്ട്. പ്രകാശമുണ്ടെങ്കിലേ ഇരുട്ടിനെ അകറ്റാനാകൂ. ഇരുട്ടിനെ മറികടക്കാനുള്ള ഊർജം വെളിച്ചത്തിനാണുള്ളത്. ഇരുട്ടിൻ്റെ മറവിലുള്ള ദുഷ്ടശക്തികളെ കാണുക, അവയോട് പൊരുതുക, അവയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് സായം സന്ധ്യയിലെ ദീപജ്വലനത്തിൻ്റെ പൊരുൾ. കർക്കടക മാസത്തെ വരവേൽക്കുന്ന ഒരു പ്രത്യേക ആചാരവും നമുക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ ആചാരത്തിൻ്റെ പൊരുളറിയുമ്പോഴാണ് നമ്മുടെ പൂർവികർ എത്രമാത്രം ഉൾക്കാഴ്ച ഉള്ളവരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. കർക്കടക മാസം ആരംഭിക്കുന്നതിൻ്റെ തലേനാൾ, അതായത് കർക്കടക സംക്രാന്തിയിൽ സായം സന്ധ്യാവേളയിൽ പൊട്ടിയെ ആട്ടിക്കളഞ്ഞ് ശ്രീഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുന്നു. ഇന്നും ഇത് ആചരിച്ചു വരുന്നുണ്ട്. കർക്കടകാരംഭത്തിലെ ഈ ആചാരം സമൂഹത്തെ ബോധവത്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഉടലെടുത്തതാണ്. പട്ടിണിക്ക് സാധ്യതയുണ്ടെന്നും ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നും പകർച്ചവ്യാധികൾ ഇല്ലാതാക്കാൻ പരിസരം ശുചീകരിച്ചു വെക്കണമെന്നും ഈ ആചാരം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പഴയതെന്ന് മുദ്രകുത്തി ആചാരാനുഷ്ഠാനങ്ങളെ നിന്ദിക്കരുത്. അവയുടെ പൊരുളറിയുവാൻ ശ്രമിക്കുക. സ്വീകാര്യമെങ്കിൽ ജീവിതത്തിലേക്ക് ചേർത്തുവെക്കുക.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി. സേതുമാധവൻ.

0: 14:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് നാടൻ പാട്ടുകൾ നിഷ പത്തരങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല. 6:15 അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ. 7:35 വനിതാവേദി. മലബാർ മെഡിക്കൽ കോളേജ് ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിത്താര ദേവ് സംസാരിക്കുന്നു. 8 മണിക്ക് ദിൽ സേ ദിൽ തക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം ശിശിരത്തിനു ശേഷം. രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം TV അശ്വതി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് ബാലാമണിയമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിത. ആലാപനം സ്മിത P. മേനോൻ.

0: നിങ്ങൾ കേട്ടത് ബാലാമണി അമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിത. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. ശ്രീ ഗുരുവായൂരപുരേശ സുപ്രഭാതം. പാടിയത് പി ലീല.

0: ശ്രദ്ധ.
1: എൽനിനോ പ്രതിഭാസവും ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂടും കേരളത്തെ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ച ഒരു മണിക്കൂർ ഇരുട്ട് സത്യത്തിൽ ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം കടുപ്പിക്കേണ്ടി വരുമെന്ന സൂചനയാണ് KCB നൽകുന്നത്. രാത്രി 7 മണിക്ക് ശേഷം 2 തവണകളായിട്ടാണ് വൈദ്യുതി തടസ്സപ്പെടുന്നത്. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാകാത്തതാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ആകെ വൈദ്യുതി ഉപയോഗം 4633 MW ആയിരുന്നു. എന്നാൽ അന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചത് വെറും 1647 MW മാത്രമാണ്. പവർ കട്ടും അല്ലാതെയുള്ള കറന്റ് പോക്കും സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നു വീട്ടമ്മയായ കുരുവട്ടൂർ സ്വദേശിനി സീനത്ത്.
2: കറണ്ട് പോണ കാര്യം പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ എല്ലാ വീട്ടമ്മമാർക്കും പറയാവുന്നത് ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ഇന്നലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ കറണ്ടില്ല, പിന്നെ ഇന്നലത്തെ പണിയെല്ലാം മുടങ്ങി. അത് പോസ്റ്റ് ഇടുന്നതുകൊണ്ട് വന്ന ഒരു പ്രശ്നമാണ്. എന്നാലും അല്ലാത്ത ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കട്ടായിട്ട് പോവുകയാണ്. ഞങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കുട്ടികളെ സ്കൂളിൽ വിടണം, ജോലിക്ക് പോകേണ്ടവർക്ക് പോകണം, ഈ ഭക്ഷണം ഉണ്ടാക്കണം, കൊടുത്തു വിടണം, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ കറണ്ടടുപ്പും കൂടി വെച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്ത് അവരെങ്ങനെയും പറഞ്ഞു വിടണം പുറത്തേക്ക്. അപ്പോഴാണ് ഇത് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഈ കറണ്ടില്ലാത്ത പ്രശ്നം. അത് ആകെ ബുദ്ധിമുട്ട്. അത് ഒരു ദിവസത്തെ പ്രശ്നമൊന്നുമല്ല, ഒരു ദിവസമാണെങ്കിൽ അങ്ങനെ നമുക്ക് വിചാരിക്കും. ഇത് കുറേ കാലങ്ങളായിട്ട് ഈ കറണ്ടിന്റെ പ്രശ്നം ഇങ്ങനെ തുടരുകയാണ്. ഇങ്ങനെ പോയാൽ ആകെ ബുദ്ധിമുട്ടിലാവും. ഞങ്ങൾ ഈ ആണുങ്ങൾക്ക് പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോകാൻ, എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും അവിടെ എന്തെങ്കിലും കഴിക്കാൻ, ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ഈ കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ മിക്സിയിൽ എന്തെങ്കിലും അരയ്ക്കാനോ ഒരു ദോശയിട്ടൊരു ചമ്മന്തി അരയ്ക്കാനോ എന്തിനും ഗ്യാസ് വേണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തുണി കഴുകാനുള്ള വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റണില്ല, അരയ്ക്കാൻ പറ്റുന്നില്ല, പിന്നെ റൂമിലൊക്കെ ഇരുട്ടായിരിക്കും, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതോടുകൂടി തന്നെ ജോലി തന്നെ ചെയ്യാൻ തോന്നാറില്ല.

0: എവിടെയെങ്കിലും കുത്തിപ്പിടിച്ചിരിക്കും. പിന്നെ ഈ കുട്ടികളൊക്കെ വരാറാവുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. പൊതുവെ വീട്ടമ്മമാർക്കെന്ന് മാത്രമല്ല, തുന്നൽക്കടകളിലാണെങ്കിലും അല്ലെങ്കിൽ ജോലി സ്ഥാപനങ്ങളിലാണെങ്കിലും കറണ്ടില്ലാണ്ട് എല്ലാം ബുദ്ധിമുട്ടാകാൻ. ഫ്രിഡ്ജൊക്കെ പാലും വെള്ളം ഒഴുകി എല്ലാം ചീത്തയായി പോണ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്.
1: ഈ സ്ഥിതി തുടർന്നാൽ ലോകകപ്പ് ഫുട്ബോൾ ആവേശം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കളി കാണാൻ ഇരിക്കുമ്പോൾ കറന്റ് പോകുമോ എന്ന ആശങ്കയിലാണ് കായിക പ്രേമികൾ. കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ഫുട്ബോൾ കാണാൻ ഗൾഫിൽ നിന്നെത്തിയ പറമ്പിൽ ബസാർ സ്വദേശി റഹീസ് കളി ആവേശം പവർ കട്ട് കൊണ്ടുപോകുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നു.
2: കെസിബിന്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്, 1 മണിക്കൂർ പവർ കട്ട്, എന്തായാലും കറണ്ട് പോക്കുണ്ടാവും. അതേത് സമയത്താണ് ഉണ്ടാവുമെന്ന് പറയാറില്ല. ലോകകപ്പിന്റെ സമയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ലോകകപ്പുകളുടെ സമയത്തു നിന്നും അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന രീതിയിലൊക്കെയാണ് അറിയാൻ പറ്റിയത്. ഇതിന്റെ മുന്നേ ലോകകപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേളയിൽ ഇതേമാതിരി പവർ കട്ട് ആയ സമയത്ത്, കളി തുടങ്ങുന്നതിന്റെ 1.5 മണിക്കൂർ മുന്നേ പവർ കട്ട് ആയ സമയത്ത് ഞങ്ങളുടെ MLA വിളിച്ച് സംസാരിച്ച് അവരുമായി ബന്ധപ്പെട്ട് ഇതൊരു വല്ലാത്ത ഇരുട്ടട എന്നൊക്കെ പറഞ്ഞ് അവരോട് ഞങ്ങൾ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. ലോക ഫുട്ബോളിൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരെ നടന്ന സമയത്ത്, നൈജീരിയയിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെല അങ്ങോട്ടേക്ക് വരുന്നത് പ്രമാണിച്ചിട്ട് 2 രാജ്യങ്ങളിൽ 48 മണിക്കൂർ യുദ്ധം നിർത്തിവെച്ച ഈ നൂറ്റാണ്ടില്, ഈ കാലഘട്ടത്തിൽ ആണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ആൾക്കാർക്കൊക്കെ അതിൽ വിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞ ആൾക്കാർക്കൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു 1.5 മണിക്കൂറിൽ 2 മണിക്കൂർ കളി ലൈവായിട്ട് കാണണമെങ്കിൽ വരെ തന്നെ വൈദ്യുതി ബോർഡിന്റെ മറ്റുള്ളവരെ കനിവ് ഉണ്ടാവണം എന്നുള്ളതാണ് അവസ്ഥയെങ്കിൽ എന്തൊരു ദുരിതാവസ്ഥ അവസ്ഥയാണ്. ഈ കളി കാണാൻ തന്നെ മണിക്കൂർ കിലോമീറ്ററുകൾ താണ്ടി ഓരോരോ ലോകത്തിന്റെ ഓരോ മൂലയ്ക്ക് നിന്നും ലോകകപ്പിന്റെ മാമാങ്കത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലേക്ക് പറന്നെത്തിയ എത്രയോ യുവാക്കളുണ്ട്. അതിൽപ്പെടുന്ന ഒരു കുറച്ച് യുവാക്കളിൽ പെട്ട ആളാണ് ഞാനും ഞങ്ങളെ സുഹൃത്തുക്കളായ കുറെ പേരുണ്ട്. എന്റെ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ ക്ലബിൽ ഇരുന്ന് കളി കാണുന്നതിൽ 8 ആൾക്കാരോളം വിദേശത്തു നിന്ന് വന്നത് വേൾഡ് കപ്പിനോടനുബന്ധിച്ചിട്ട്. കാരണം അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് കളി കാണണമെങ്കിൽ അത് നമ്മളെ കേരളത്തിലെ കൊച്ചു കൊച്ചു കവലകളിലും കൊച്ചു കൊച്ചു ക്ലബുകളിലും ഇരുന്ന് കാണേണ്ട സുഖമൊന്നും എവിടെ ഇരുന്ന് കണ്ടാലും കിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ആ ഞങ്ങൾക്ക് ഇരുട്ടടി പോലെയാണ് ഈ വന്നിട്ടുള്ള വാർത്തകളൊക്കെ.
1: ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന വില്ലൻ ആഗോള കാലാവസ്ഥാ വ്യതിയാനമായ എൽനിനോ പ്രതിഭാസം തന്നെയാണ്. മഴ കുറയുകയും അന്തരീക്ഷ താപനില ഉയരുകയും ചെയ്തതോടെ ആളുകൾ AC കൂളറുകളും വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി. ഇത് വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു. ഇതിന് കാരണമെന്താണെന്നും പരിഹാരം എന്താണെന്നും വിശദമാക്കുന്നു ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് കൺവീനർ സുരേഷ് കുമാർ MG.
3: കേരളം വീണ്ടും ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ല, വൈദ്യുതി പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുകയാണ്. വൈകുന്നേര സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണങ്ങൾ അനിവാര്യമാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. പ്രത്യേകിച്ചും പീക്ക് ലോഡ് സമയങ്ങൾ, അതായത് വൈകുന്നേരം 6 മണി മുതൽ 11.5 മണി വരെയുള്ള സമയത്ത് നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് വൈദ്യുതി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണം. രാജ്യത്ത് എമ്പാടും വലിയ രൂപത്തിലുള്ള വൈദ്യുതി ആവശ്യകത നിലനിർത്തുന്ന ഒരു സാഹചര്യവും ദേശീയാടിസ്ഥാനത്തിൽ തന്നെ മൺസൂൺ വളരെ ദുർബലമായി തീർന്ന സാഹചര്യവും ആണ് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായ വലിയ വൈദ്യുതി ഉപഭോഗം മഴക്കാലത്ത് കിട്ടുന്ന അധിക വൈദ്യുതി തിരിച്ചു കൊടുത്തുകൊണ്ട് നിറവേറ്റാൻ എന്ന നിലയിലാണ് നാം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അത് തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലും വെള്ളം കിട്ടാതെ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വൈദ്യുതി ആസൂത്രണത്തിൽ ചില പ്രായോഗിക പരിമിതികൾ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യം അത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും കൂടി ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിൽ തികച്ചും ജനകീയമായ ഒരു സാധ്യത പരിശോധിച്ച് മാത്രമേ നമുക്ക് സാധ്യമാകൂ. ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും നമ്മുടെ പീക്ക് ലോഡ് വൈദ്യുതി ആവശ്യകത പരമാവധി കുറയ്ക്കുന്നതിന് എല്ലാവരും തയ്യാറാകുക എന്നത് തന്നെയാണ് താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയാം. ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്ന രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ മൊത്തത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഓരോ വീട്ടിലെയും വൈദ്യുതി ആവശ്യകത പരമാവധി വൈദ്യുതി പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. അവിടെ വീട്ടിൽ തന്നെ വൈകുന്നേര ആവശ്യങ്ങൾക്ക് വേണ്ടി വൈദ്യുതി സ്റ്റോർ ചെയ്യുന്നതിനുള്ള ബാറ്ററി ഉണ്ടാകുക, കമ്മ്യൂണിറ്റി സ്റ്റോറേജ് സംവിധാനം ഉണ്ടാകുക തുടങ്ങിയിട്ടുള്ള സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. എന്നാൽ എല്ലാ പ്രശ്നവും സോളാർ അടക്കമുള്ള ചില സോഴ്സുകളിൽ നിന്ന് മാത്രം പരിഹരിക്കാൻ കഴിയും എന്ന നിലയിൽ പോകാൻ കഴിയുന്ന സാഹചര്യം ഇന്നും സാങ്കേതിക വിദ്യയുടെ കാലഘട്ടം ആ നിലയ്ക്ക് വളർന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കഴിയില്ല. വരും കാലങ്ങളിൽ തോറിയം ഉപയോഗിച്ചുകൊണ്ടുള്ള ആണവ നിലയങ്ങൾ അടക്കമുള്ള ഒത്തേറെ സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്തരത്തിൽ

0: കേരളമൊക്കെ വൈദ്യുതി സ്വയം പര്യാപ്തമാകുന്നത് സ്വപ്നം കാണാൻ കഴിയുമെങ്കിലും വളരെ പെട്ടെന്ന് ഒരു സംസ്ഥാനം എന്നതിലേക്ക് വൈദ്യുതി സ്വയം പര്യാപ്തയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. എന്നാൽ വൈദ്യുതി രംഗത്ത് പൊതു നിയന്ത്രണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും വൈദ്യുതി ഉൽപ്പാദനത്തിനകത്ത് പൊതുമേഖലയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയും ചെയ്തുകൊണ്ടല്ലാതെ ഇന്ന് ഉണ്ടാകുന്ന പ്രതിസന്ധിയെ നമുക്ക് മുറിച്ചു കടക്കാനും കഴിയില്ല. വൈദ്യുതി ഉൽപ്പാദനം ഏറെക്കുറെ പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ ഒരു വലിയ ദുരന്തമാണ് ഇന്ത്യ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധവും യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്.
1: നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ KCB മാത്രം വിചാരിച്ചാൽ പോരാ, ജനങ്ങളുടെ സഹകരണവും അത്യാവശ്യമാണ്. ഊർജ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും ഇടുന്നത് ഒഴിവാക്കുക, പീക്ക് അവേഴ്സിൽ വൈദ്യുതി നിയന്ത്രണം കൃത്യമായി പാലിക്കുക എന്നീ കാര്യങ്ങളെല്ലാം നമ്മളും ശ്രദ്ധിക്കണം. വരും ദിവസങ്ങളിൽ മാനം കനിഞ്ഞ് മഴ പെയ്തില്ലെങ്കിൽ കേരളം കൂടുതൽ ഇരുട്ടിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ വൈദ്യുതി ഉപയോഗിച്ച് പരമാവധി സഹകരിച്ച് ഈ വൈദ്യുത പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാം. ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: മേഖലാ ശാസ്ത്ര കേന്ദ്രം ഗോൾ, ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും, എക്സിബിഷൻ 10 മണിക്ക്. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, വനിതാ കമ്മീഷൻ മേഖലാ ഓഫീസ്, കേരള വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗ്, കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പങ്കെടുക്കുന്നു, 10 മണിക്ക്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗ്, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പങ്കെടുക്കുന്നു, 10:30. ടൗൺഹാൾ, പുരോഗമന കലാസാഹിത്യ സംഘം നടത്തുന്ന എ ശാന്തകുമാർ അനുസ്മരണം അശാന്തം, അവാർഡ് സമർപ്പണം, ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ വൈകുന്നേരം 5 മണിക്ക്. കല്ലായി റോഡ്, പുഷ്പ ജംഗ്ഷൻ, സാസ് ആവാസ് ഹാൾ, നാട്ടുവിളിച്ചം ബീച്ച് സിംഗേഴ്സ് നടത്തുന്ന ജാനകിയമ്മ അനുസ്മരണം 6 മണിക്ക്.
0: ചുറ്റുവട്ടം.
1: ചുറ്റുവട്ടം സമാപിക്കുന്നു. ഇനി ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400024440.
4: 9400024440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസമുറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിലിന്റെ 3rd മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി DR S. ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഹരിയാനയിലെ

0: ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൌകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ കാന്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെ ആക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തക അവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണമുന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിലുണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സിരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് .hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൗകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കിൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള, വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക്

0: ശ്രേഷ്ഠ ബിസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 രണ്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ച രണ്ടാം തവണ അർജന്റീനയുടെ വരവ്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹാഫിൽ കയറി കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റ നില ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല. 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തടന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നും ജയം തന്നെ അവർ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തിരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 46 MDMA രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മഞ്ചല്ലൂർ സ്വദേശി വിപിൻ സജു എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർക്കടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. केन्द्रीय मन्त्रिमण्डलेन भारतस्य सेमीकंडक्टर इति परिकल्पना निर्माण परिवेशस्य सुदृढीकरणाय 527,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000, अनुमोदिता नवदिल्ल्यां ह्यः वार्ताहरान् सम्बोधयन् सूचना प्रसारण मन्त्री अश्विनी वैष्णवः एतान् मन्त्रिमण्डल निर्णयान् उद्घोषितवान् असौ अवदत् यत् सेमिकॉन 1.0 इति योजनायाः सफलताम् अनुवर्तमाना एषा योजना भारतं वैश्विकं सेमीकंडक्टर इति केन्द्रं स्थापयितुं प्रशासनस्य दृढ़ प्रतिबद्धतां द्योतयति मन्त्रिमण्डलेन 560,000,000,000 रूप्यकाणां विनियोगेन चलदूरभाष विनिर्माण योजना अपि अनुमोदिता एवमेव उत्तरप्रदेशस्य वाराणसी नगरे मार्ग संयोजनस्य सुदृढीकरणाय यातायातावरोधस्य न्यूनीकरणाय यात्रा समयस्य च संक्षेपणाय द्वे उन्नत मार्ग परियोजने अपि अनुमोदिते विदेशमंत्री डॉ एस जयशंकरः विश्वासम् व्यक्तवान् यत् भारत यूरोपीय संघयोः व्यापार प्रौद्योगिकी परिषदः उपवेशनेन द्वयोः पक्षयोः सहकार्यम् अधिकं सुदृढं भविष्यति ब्रुसेल्स नगरे सम्पन्नस्य तृतीय भारत यूरोप संघ व्यापार प्रौद्योगिकी परिषदः उपवेशनस्य अनन्तरं वार्ताहरान् सम्बोधयन् असौ अवदत् यत् भारत यूरोपीय संघयोः मध्ये मुक्त व्यापार सन्धिः सुरक्षा रक्षा सहकारः अथ गमनागमन रूपरेखा इत्येतेषां माध्यमेन विकसितः सहयोगः अग्रे अपि प्रवर्धितः

0: ഭവിഷ്യത്തി.
1: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: കേന്ദ്രീയ വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഹ ഭാരത യൂറോപീയ സംഘയോഹു മുക്ത വ്യാപാര സന്ധിം നിഷ്പക്ഷം ന്യായസംഗതം സന്തുലിതം ച നിരൂപ്യ അവദത് യത് ഏഷഹ സന്ധിഹി ഉഭയദേശയോഹു സർവേഷാം ക്ഷേത്രാണാം കൃതേ പരസ്പര ഹിതകരഹ ഭവിഷ്യതി. ഭാരതീയ നിർവാചനായോഗേന പഞ്ചാബ് കർണാടക തെലങ്കാന ദില്ലി ഇത്യേതേഷു നഗരേഷു പ്രചലിതസ്യ മതദാതൃ സൂച്യാഹ വിശേഷ ഗഹന പുനരീക്ഷണ കാര്യക്രമസ്യ സമയസീമ വിസ്താരിതാസ്തി. ദില്ലി കർണാടകയോഃ മതദാന കേന്ദ്രസ്തരീയാധികാരിഭിഃ പ്രതിഗൃഹം ഗത്വാ ക്രിയമാണം സത്യാപന കാര്യം യത് അസ്യ മാസസ്യ നവവിംശതി ദിനാങ്ക പര്യന്തം നിർധാരിതമാസീത് അധുനാ ആഗാമി മാസസ്യ അഷ്ടമ ദിനാങ്ക പര്യന്തം പ്രവർത്തിഷ്യതേ. പഞ്ചാബ് തെലങ്കാന ഇത്യേതയോഃ തു പ്രതിഗൃഹം ഗത്വാ സത്യാപന കാര്യം ആഗാമി മാസസ്യ തൃതീയ ദിനാങ്ക പര്യന്തം ഏവ അനുവർത്തിഷ്യതേ. വിശ്വവിഖ്യാത പുരീ രഥയാത്ര അദ്യ ഒഡീഷാരാജ്യ പുരീനഗരെ ഭഗവത ജഗന്നാഥസ്യ തസ്യ ജ്യേഷ്ഠ ഭ്രാതുഃ ബലഭദ്രസ്യ അനുജായാശ്ച ദേവ്യാഃ സുഭദ്രായാഃ സഹ ആരഭ്യതേ. അസ്യാം വാർഷിക രഥയാത്രായാം ജഗന്നാഥ ഭഗവാൻ സ്വഭ്രാത്രാ ഭഗിന്യാ ച സഹ രഥേഷു സമാരോഹ്യ ഭക്തേഭ്യ ദർശനം ദാസ്യതി. ഫീഫ വിശ്വചഷക ഫുട്ബോൾ സ്പർധായാഃ ദ്വിതീയ ഉപാന്ത്യചക്രെ അർജന്റീനാദലം അമേരിക്കാദേശസ്യ അറ്റ്ലാന്റാ ക്രീഡാംഗണെ ഇംഗ്ലാൻഡദലം ദ്വി ഏക ഇത്യങ്കാന്തരാലേന പരാജിത്യ നിർണായകചക്രെ പ്രവേശമകരോത്. ജുലൈ മാസസ്യ നവവിംശതി ദിനാങ്കേ നിർണായകചക്രെ അർജന്റീനാദലം സ്പെയിൻദലം സമ്മുഖീകരിഷ്യതി. ഭാരത് ഇംഗ്ലാൻഡദേശയോഃ മധ്യേ ത്രിദിവസീയ ഏക ദിവസീയ ശൃംഖലായാഃ ദ്വിതീയ സ്പർധാ അദ്യ കാർഡിഫ് നഗരസ്യ സോഫിയ ഗാർഡൻസ് ക്രീഡാംഗണെ ഭവിഷ്യതി ഇതി വാർത്താഃ.
2: ആകാശവാണി കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: നീതിയും നിയമവും. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൌമ്യ ബിജു.
1: ഭാവിയിൽ തന്റെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത സാഹചര്യം തനിക്കുണ്ടാകുകയാണെങ്കിൽ അപ്പോൾ ജീവൻ നിലനിർത്തുന്നതിനായി ചികിത്സ നൽകേണ്ടതുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ആ ചികിത്സയുടെ നേച്ചർ, സ്വഭാവം, ഇതൊക്കെ ഏത് വിധത്തിലായിരിക്കണം, ഏത് വിധത്തിൽ ആയിരിക്കരുത്, അത്തരം കാര്യങ്ങളിൽ തന്റെ പ്രയോറിറ്റീസും പ്രിഫറൻസസും എന്തൊക്കെയാണ് എന്ന് തനിക്ക് ആ സമയത്ത് ഡോക്ടേഴ്സിനെയും മറ്റ് ബന്ധപ്പെട്ടവരെയും അറിയിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ അപ്പോൾ എന്തായിരിക്കും തന്റെ തീരുമാനമെന്ന് നിയമവ്യവസ്ഥകൾക്കനുസൃതമായി മുൻകൂട്ടി തയ്യാറാക്കി രേഖപ്പെടുത്തുന്ന നിയമരേഖയാണ് ലിവിംഗ് വിൽ എന്നും 2018 ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 5-അംഗ ഭരണഘടനാ ബെഞ്ച് കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ലിവിംഗ് വിൽ തയ്യാറാക്കുവാനുള്ള ഓരോ വ്യക്തിയുടെയും അവകാശം ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം വാഗ്ദാനം ചെയ്യുന്ന ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും കണ്ടെത്തി പ്രസ്തുത ഭരണഘടനാ അവകാശം നടപ്പിലാക്കുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തുവെന്നും, പക്ഷെ അവയിൽ ചിലത് കുറച്ച് സങ്കീർണമായിരുന്നതിനാൽ അവ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ ഡോക്ടേഴ്സിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനാൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയെ സമീപിച്ച് 2018 വിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് 2023 ജനുവരിയിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പുറപ്പെടുവിച്ച ക്ലാരിഫിക്കേറ്ററി ഓർഡർ വിശദീകരണ ഉത്തരവിലൂടെ AMD അഡ്വാൻസ് മെഡിക്കൽ ഡയറക്ടർ

അഥവാ ലിവിംഗ് വിൽ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും മാരക രോഗാവസ്ഥയിലുള്ള രോഗികളിൽ ജീവൻ നിലനിർത്തുന്നതിനുള്ള ചികിത്സ പിൻവലിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും ലളിതമാക്കുകയും ഭേദഗതി ചെയ്യുകയും ചെയ്തുവെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നും തുടരുകയാണ്. വിശദീകരണ ഉത്തരവനുസരിച്ച് ലിവിംഗ് വിൽ അല്ലെങ്കിൽ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്ടീവ് AMD തയ്യാറാക്കുന്ന വ്യക്തി അത് എഴുതി തയ്യാറാക്കി രണ്ട് സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒപ്പിടുകയും തുടർന്ന് ഒരു നോട്ടറി മുമ്പാകെയോ ഗസറ്റഡ് ഓഫീസർ മുമ്പാകെയോ അത് സാക്ഷ്യപ്പെടുത്തുകയും വേണം. ആരുടെയും യാതൊരു വിധത്തിലുള്ള നിർബന്ധമോ പ്രേരണയോ ഇല്ലാതെയും ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒരു ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ അനന്തരഫലങ്ങളും എല്ലാം വ്യക്തമായി അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും സ്വമേധയാ ആണ് ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി അത് ചെയ്തത് എന്നും കൃത്യമായി രേഖപ്പെടുത്തി വേണം മേൽ പരാമർശിച്ച സാക്ഷ്യപ്പെടുത്തൽ അറ്റസ്റ്റേഷൻ അറ്റസ്റ്റിംഗ് ഓഫീസേഴ്സായ നോട്ടറിയോ ഗസറ്റഡ് ഓഫീസറോ ചെയ്യേണ്ടത് എന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രണ്ടാമതായി, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് തന്റെ തുടർ ചികിത്സ താൽക്കാലികമായോ പൂർണമായോ നിർത്തലാക്കേണ്ടത് എന്നാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന തീരുമാനം ലിവിംഗ് വിൽ അല്ലെങ്കിൽ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്ടീവ് എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തി ലിവിംഗ് വില്ലിൽ വ്യക്തമായ ഭാഷയിൽ തന്നെ യാതൊരുവിധ ചിന്താക്കുഴപ്പത്തിനും സാധ്യതയില്ലാത്ത വിധം കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം, പ്രസ്താവിച്ചിട്ടുണ്ടാകണം. ലിവിംഗ് വില്ലിനനുസൃതമായി നടപടികൾ എടുക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തോടെയാണ് താൻ ലിവിംഗ് വില്ല് എക്സിക്യൂട്ട് ചെയ്തതെന്നും പ്രസ്തുത ഡോക്യുമെന്റിൽ വ്യക്തമായി തന്നെ ലിവിംഗ് വില്ല് എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തി രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ലിവിംഗ് വില്ലിൽ പരാമർശിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അതായത് തനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കുവാനോ തന്റെ തീരുമാനം ഡോക്ടർമാരെയോ മറ്റ് ബന്ധപ്പെട്ടവരെയോ അറിയിക്കുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ താൻ ലിവിംഗ് വില്ലിൽ രേഖപ്പെടുത്തിയിരിക്കും വിധം വൈദ്യചികിത്സ നിരസിക്കാനോ പിൻവലിക്കുവാനോ സമ്മതം നൽകുവാൻ താൻ അധികാരപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ, അതായത് രക്ഷിതാവോ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവോ ബന്ധുക്കളോ അല്ലെങ്കിൽ നോമിനിയോ നോമിനികളോ, ഇവരുടെ ആരെയാണ് അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി തന്നെ ലിവിംഗ് വില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം എന്ന് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും മേൽ പരാമർശിച്ച അധികാരപ്പെടുത്തൽ റദ്ദാക്കുവാൻ തനിക്ക് അവകാശമുണ്ടായിരിക്കുമെന്നും ലിവിംഗ് വില്ലിൽ തന്നെ പരാമർശിക്കേണ്ടതുമുണ്ട് എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി റദ്ദാക്കിയിട്ടില്ലാത്ത ഒന്നിലധികം ലിവിംഗ് വില്ലുകൾ ഉള്ള സാഹചര്യത്തിൽ ലിവിംഗ് വില്ല് എഴുതി എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി ഏറ്റവും ഒടുവിലായി എക്സിക്യൂട്ട് ചെയ്ത ലിവിംഗ് വിൽ രോഗിയുടെ ആഗ്രഹങ്ങളുടെ അവസാന പ്രസ്താവനയായി കണക്കാക്കി അതാണ് നടപ്പിലാക്കേണ്ടത്. അപ്രകാരം ലിവിംഗ് വില്ലിൽ തീരുമാനമെടുക്കുവാൻ ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി അധികാരപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയെയോ വ്യക്തികളെയോ താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന വിവരം അറിയിക്കേണ്ടതും പ്രസ്തുത വ്യക്തിക്കോ വ്യക്തികൾക്കോ ലിവിംഗ് വില്ലിന്റെ പകർപ്പ് മുൻകൂട്ടി തന്നെ നൽകിയിരിക്കേണ്ടതും ആകുന്നു എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതുപോലെ കുടുംബ ഡോക്ടർ, ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തിക്ക് കുടുംബ ഡോക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയും താൻ ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന വിവരം അറിയിക്കുകയും ലിവിംഗ് വില്ലിന്റെ ഒരു പകർപ്പ് ഏൽപ്പിക്കേണ്ടതുമാണ്. അതുപോലെ ലിവിംഗ് വിൽ എഴുതി വെച്ച വ്യക്തി ബിലോങ് ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും അവിടെ ഇതിനായി കസ്റ്റോഡിയനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനെയോ ഉദ്യോഗസ്ഥയെയോ ലിവിംഗ് വില്ലിന്റെ ഒരു പകർപ്പ് ഏൽപ്പിക്കേണ്ടതാണ്. ഒപ്പം ഇത് ഡിജിറ്റൽ ആരോഗ്യരേഖകളുടെ ഭാഗമായി ഉൾപ്പെടുത്തി വയ്ക്കുകയും ആകാം എന്നും വിശദീകരണ രേഖയിൽ വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് ഈ ലിവിംഗ് വിൽ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. മാരകമായ അസുഖം ബാധിച്ചു സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ എത്തിയ രോഗി അത്തരമൊരവസ്ഥയിൽ തന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് ആരോഗ്യമുള്ള അവസ്ഥയിൽ സ്വമേധയാ നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് അതിനായി ലിവിംഗ് വില്ലിനാൽ തന്നെ അധികാരപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയോ വ്യക്തികളോ പ്രസ്തുത വ്യക്തിയെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ അറിയിക്കേണ്ടതാണ് ലിവിംഗ് വിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പടി. അങ്ങനെ വിവരം ലഭിക്കുന്ന ഡോക്ടർ പ്രസ്തുത ലിവിംഗ് വില്ലിന്റെ ആധികാരികത ഉറപ്പാക്കണം. ലിവിംഗ് വില്ലിൽ അത് എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി തന്റെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് അപ്രകാരം ചികിത്സിക്കുന്ന ഡോക്ടറിന് ബോധ്യമായി കഴിഞ്ഞാൽ രോഗത്തിന്റെ സ്വഭാവം, വൈദ്യപരിചരണത്തിന്റെ ലഭ്യത, ഇതര ചികിത്സാരീതികളുടെ അനന്തരഫലങ്ങൾ, ചികിത്സ തുടരുന്നതിന്റെ അനന്തരഫലങ്ങൾ എന്നിവയെക്കുറിച്ച് നോമിനിയെയോ നോമിനികളെയോ ഡോക്ടർ അറിയിക്കണം. ലിവിംഗ് വില്ലിൽ ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി മുൻകൂറായി വച്ചിരിക്കുന്ന നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം, ലഭ്യമായ ഓപ്ഷൻസ് എന്നിവ അധികാരപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയോ വ്യക്തികളോ, അതായത് നോമിനീസ്, അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്നും എല്ലാ ഓപ്ഷനുകളും പരിഗണിച്ച ശേഷവും തുടർ ചികിത്സ പിൻവലിക്കുകയോ നിർത്തുകയോ ചെയ്യുന്നതാണ് ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി മുൻകൂർ

0: മുൻകൂറായി അറിയിച്ചിരിക്കുന്ന തീരുമാനം നടപ്പിലാക്കുവാൻ ആവശ്യമെന്നുമുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് ഈ അധികാരപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എത്തിയിട്ടുണ്ട് എന്നും ചികിത്സിക്കുന്ന ഡോക്ടർ ഉറപ്പാക്കണം. അടുത്തപടി, ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി, ചികിത്സയിലിരിക്കുന്ന ആശുപത്രി, പ്രസ്തുത വ്യക്തിയെ ചികിത്സിക്കുന്ന ഡോക്ടറും ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിലെ മിനിമം രണ്ട് വിഷയ വിദഗ്ധരും അടങ്ങുന്ന ഒരു പ്രാഥമിക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ ലിവിംഗ് വില്ലിലെ നിർദ്ദേശങ്ങൾ പാലിക്കണോ വേണ്ടയോ എന്ന് സാക്ഷ്യപ്പെടുത്തി പ്രാഥമിക അഭിപ്രായം നൽകുകയും ചെയ്യുക എന്നതാണ്. തുടർന്ന് ജില്ലയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറും ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിലെ കുറഞ്ഞത് രണ്ട് വിഷയ വിദഗ്ധരും അടങ്ങുന്ന ഒരു സെക്കൻഡറി മെഡിക്കൽ ബോർഡും പ്രസ്തുത ആശുപത്രി രൂപീകരിക്കുകയും നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സെക്കൻഡറി മെഡിക്കൽ ബോർഡും അവരുടെ തീരുമാനം അറിയിക്കേണ്ടതുമാണ്. സെക്കൻഡറി മെഡിക്കൽ ബോർഡിന്റെ മറ്റൊരു ഉത്തരവാദിത്വം, ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തിക്ക് താൻ മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ഇല്ലെങ്കിൽ അതിനായി പ്രസ്തുത വ്യക്തി അധികാരപ്പെടുത്തിയിരിക്കുന്ന നോമിനീസിൽ നിന്നും സമ്മതം തേടുക എന്നതുമാണ്. ഇനി പ്രാഥമിക മെഡിക്കൽ ബോർഡ് ലിവിംഗ് വില്ലിൽ അത് എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി രേഖപ്പെടുത്തിയിരിക്കുന്ന തീരുമാനം നടപ്പിലാക്കണ്ട എന്ന തീരുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ കേസ് സെക്കൻഡറി മെഡിക്കൽ ബോർഡിന്റെ പരിഗണനയ്ക്ക് വിട്ട് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് നോമിനികൾക്ക് ആശുപത്രിയോട് അഭ്യർത്ഥിക്കാവുന്നതാണ് എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. തുടർന്ന് പ്രൈമറി സെക്കൻഡറി മെഡിക്കൽ ബോർഡുകളുടെ തീരുമാനവും നോമിനികളുടെ സമ്മതവും ആശുപത്രി സ്ഥലത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അറിയിക്കണം. അതിനുശേഷം മാത്രമേ ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി ലിവിംഗ് വില്ലിലൂടെ മുൻകൂറായി രേഖപ്പെടുത്തി വെച്ച തീരുമാനം നടപ്പിലാക്കുവാൻ പാടുള്ളൂ എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി മുൻകൂറായി നിർദ്ദേശിച്ചിട്ടുള്ള തീരുമാനം നടപ്പിലാക്കാനുള്ള അനുമതി സെക്കൻഡറി മെഡിക്കൽ ബോർഡ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായാൽ പ്രസ്തുത വ്യക്തിയെ ചികിത്സിക്കുന്ന ഡോക്ടറിനോ ലിവിംഗ് വിൽ നടപ്പിലാക്കാൻ ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തി അധികാരപ്പെടുത്തിയിരിക്കുന്ന നോമിനികൾക്കോ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാർക്കോ ലിവിംഗ് വില്ലിൽ അത് എക്സിക്യൂട്ട് ചെയ്ത വ്യക്തിയുടെ തീരുമാനം നടപ്പിലാക്കി കിട്ടാനായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് എന്നും നിയമം കൃത്യമായി തന്നെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

0: ആരോഗ്യം അമൂല്യം.
1: രക്തസമ്മർദ്ദവും ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ ചികിത്സാ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിനിത എ.
2: രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം ധമനികളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ. ആരോഗ്യവാനായ ഒരാളിൽ രക്തസമ്മർദ്ദം 120/80 mmHg എന്ന് സൂചിപ്പിക്കുന്നു. രക്തസമ്മർദ്ദം 140/90 mmHg മുകളിലായാൽ അത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നു. ഹൈപ്പർ ടെൻഷനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നു. കാരണം ഇത് ശ്രദ്ധേയമായ ലക്ഷണങ്ങളില്ലാതെ കൂടുകയും മനുഷ്യനിൽ വിനാശകരവും ഭയാനകവുമായ സ്വാധീനം ചെലുത്തുകയും പ്രധാന അവയവങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദത്തിന് പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ തേടുന്നതാണ് നല്ലത്. രോഗകാരണത്തിനനുസരിച്ച് പ്രതിവിധികൾ സ്വീകരിക്കണം. സർപ്പഗന്ധ എന്ന ഔഷധത്തിന് രക്താതിമർദ്ദം കുറയ്ക്കുവാനുള്ള സവിശേഷമായ ശക്തിയുണ്ടെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. തഴുതാമ, നീർമരുത്, ഓരില, ജടാമാഞ്ചി, രുദ്രാക്ഷം തുടങ്ങിയ മരുന്നുകൾ രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകളുടെ ചേരുവയാണ്. മലമൂത്ര പ്രവർത്തനം ക്രമപ്പെടുത്തുന്നതും ഹൈപ്പർ ടെൻഷനിൽ ആയുർവേദ ചികിത്സയുടെ ഭാഗമാണ്. ഇതിനായി കഷായങ്ങളും ഹിങ്കുവജാതി, വൈശ്വാനരം, ത്രിഫലാദി തുടങ്ങിയ ചൂർണങ്ങളും വൈദ്യനിർദ്ദേശാനുസരണം ഉപയോഗപ്പെടുത്തുന്നു. ഉള്ളിലേക്കുള്ള പ്രയോഗങ്ങൾക്ക് പുറമെ ബാഹ്യപ്രയോഗങ്ങളും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഫലപ്രദമാണ്. പഞ്ചകർമ്മ ചികിത്സകളായ തളം, തലപൊതിച്ചിൽ, ശിരോധാര എന്നിവ രക്താതിസമ്മർദ്ദത്തെ കുറയ്ക്കുന്നതായി ഗവേഷണങ്ങളാൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വെണ്ണ, നെയ്യ്, പഞ്ചസാര ഇവ ശീലിക്കുന്നതിൽ കർശനമായ നിയന്ത്രണം വേണം. ഉത്തേജകങ്ങളായ മദ്യം, പുകയില എന്നിവ വർജിക്കണം. ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗവും കുറയ്ക്കണം. മാംസം, മത്സ്യം, മുട്ട

0: എന്നിവ വറുത്തും പൊരിച്ചും കഴിക്കുന്നതും ഉപ്പ് അമിതമായി കലർന്ന ജങ്ക് ഫുഡ്സും രക്തസമ്മർദ്ദമുള്ളവർ ഒഴിവാക്കണം. തവിട് കലർന്ന അരി, ഗോതമ്പ്, ഓട്സ്, യവം എന്നിവയും പച്ചക്കറികൾ, പാടനീക്കിയ പാൽ, മോര് എന്നിവ നിത്യം ശീലിക്കുന്നത് നല്ലതാണ്. മരുന്നുകൾ പോലെ തന്നെ പ്രധാനമാണ് ഹിതവും മിതവുമായ ആഹാരവിഹാരങ്ങളും. രാത്രി ഉറക്കമൊഴിക്കരുത്. വ്യായാമം അമിതമാകാതെ ശ്രദ്ധിക്കണം. വലിയ കിതപ്പും തളർച്ചയും ഉണ്ടാകാത്ത വിധം ആയാസപ്പെടൽ അനിവാര്യമെങ്കിലും വിശ്രമത്തിന്റെ പ്രാധാന്യത്തെ ഒട്ടും അവഗണിച്ചുകൂടാ. വിനോദങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുന്നതും ഒരുതരം വിശ്രമമാണ്. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ ശീലിക്കണം. ഒരു വിഷയത്തിലും ആവശ്യത്തിൽ കവിഞ്ഞുള്ള വൈകാരികമായ താൽപ്പര്യം വയ്ക്കാതിരിക്കണം. സംഗീതത്തിലും സാഹിത്യത്തിലും മറ്റും ആസ്വാദ്യത വളർത്തുന്നതുകൊണ്ട് കൃത്യാന്തരങ്ങൾ കൊണ്ടു തളർന്ന മനസ്സിന്റെ ക്ഷീണം മാറുന്നു. ജീവിതത്തെ മൊത്തത്തിൽ ചിട്ടപ്പെടുത്തണം. മാനസികവും ശാരീരികവുമായ നല്ല ശീലങ്ങൾ കൊണ്ട് സ്വയം നിയന്ത്രിച്ച് വിവേകത്തോടു കൂടിയുള്ള ജീവിത രീതി ആരോഗ്യസിദ്ധിക്ക് അനിവാര്യമാണ്. അല്ലാതെ ചികിത്സ കൊണ്ട് മാത്രം നേടാവുന്നതല്ല ആരോഗ്യം എന്ന് നാം മറക്കരുത്.
1: രക്തസമ്മർദ്ദവും ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ ചികിത്സാ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിനിത A.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: വാളും കയ്യും എന്ന നാടകത്തിനു വേണ്ടി MS ബാബുരാജും ടി കെ പുഷ്പവല്ലിയും പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന VT കുമാരൻ, സംഗീതം MS ബാബുരാജ്.

0: വാളും കയ്യും എന്ന നാടകത്തിന് വേണ്ടി എം എസ് ബാബുരാജും ടി കെ പുഷ്പവല്ലിയും പാടിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന വി ടി കുമാരൻ, സംഗീതം എം എസ് ബാബുരാജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസിയിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രസ്തുത സീസണിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഈ അവസരം പ്രയോജനപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി നിർബന്ധമായും പരിശോധിച്ച് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോയെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുള്ള കൃഷിനാശത്തിൽ നിന്നും കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പദ്ധതിയിൽ കൂടുതൽ കർഷകർ പങ്കാളികളാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ pmfby.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ 1800-425-7004 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: കോഴിക്കോട് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം നടക്കുന്നു. 45 മുതൽ 60 ദിവസം വരെ പ്രായമായ ഉയർന്ന ഉൽപാദനശേഷിയുള്ളതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കിയതുമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. വരുന്ന ശനിയാഴ്ച, അതായത് ജൂലൈ 18 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കോഴിക്കോട് ജില്ലാ വെറ്ററിനറി കേന്ദ്രം പരിസരത്ത് വെച്ചായിരിക്കും വിതരണം നടക്കുക. ഒരു കോഴിക്കുഞ്ഞിന് 130 രൂപയാണ് നിരക്ക്. താൽപര്യമുള്ള പൊതുജനങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ചീഫ് വെറ്ററിനറി ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 9847932809 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. രണ്ടായിരത്തി 2006 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും www.awards.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴിയോ ജൂലൈ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പോർട്ടലിൽ ലഭ്യമായ നിശ്ചിത മാതൃകയിലുള്ള എല്ലാ വിവരങ്ങളും നാമനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ശ്രദ്ധേയവും പ്രചോദനാത്മകവുമായ നേട്ടങ്ങൾ വിവരണാത്മകമായി വ്യക്തമായി എടുത്തു പറയേണ്ടതുമാണ്. നേട്ടങ്ങളെക്കുറിച്ചുള്ള അനുബന്ധ രേഖകളും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യോഗ്യതാ മാനദണ്ഡങ്ങളും മറ്റു വിശദാംശങ്ങളും www.depwd.gov.inലും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലും ലഭ്യമാണ്. ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 04832730313. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04832730313. കാലിക്കറ്റ് സർവകലാശാല ഫോറൻസിക് സയൻസ് പഠനവകുപ്പ് തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് ആൻഡ് കനൈൻ ഫോറൻസിക് 2020

0: ആറ് ബാച്ച് ഒന്ന് 3 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് പ്രവേശനത്തിന് ജൂലൈ 20 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 155 രൂപ. അപേക്ഷയുടെ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, ചലാൻ രസീത്, സംവരണ ആനുകൂല്യം ലഭിക്കുന്നവർ, അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം നേരിട്ടോ തപാൽ വഴിയോ വകുപ്പ് മേധാവി, ഫോറൻസിക് സയൻസ് പഠന വകുപ്പ്, കാലിക്കറ്റ് സർവകലാശാല, കേരള പോലീസ് അക്കാദമി തൃശൂർ എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. അവസാന തീയതി ജൂലൈ 20. കൂടുതൽ വിവരങ്ങൾ പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ. ഫോൺ നമ്പർ 0494240706.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavu Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Sevana Varthakal samapikkunnu.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിൻഡ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും

ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ ഇയു ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ ഇയു വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നുവരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,00,000

0: അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നു വരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗോൾരഹിത ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി 2 കൽപ്പിച്ച പട നയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച 2 അവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ച ഒരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം. 10 പേർ വെള്ളി മെഡലുകൾ നേടി. U19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. U23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ട് ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1,000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി.

0: 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: പ്രിയപ്പെട്ടവർ ആര് വീട്ടിൽ വന്നാലും കൊച്ചുകുട്ടികൾക്ക് ആകാംക്ഷയാണ്. ഇവർ പെട്ടെന്ന് പോയി കളയുമോ, അല്ല കുറച്ചധികം ദിവസം നമ്മുടെ കൂടെ നിൽക്കുമോ എന്നറിയാൻ. എന്നാൽ ചോദിക്കുന്നതോ, ഇവരെപ്പോഴാ തിരിച്ചു പോവുക എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു ചോദ്യവും. ചിൽഡ്രൻ ആർ യൂഷ്വലി ത്രിൽഡ് വെൻ ദേ ഡിയർ കസിൻസ്, അങ്കിൾസ് ഓർ ആൻസ് വിസിറ്റ്. In their eagerness to know the duration of the stay, the often misunderstood question is asked, When are you going back? Ningal eppozhaanu thirichu povuka? When are you going back? When, W-H-E-N, when. Eppol. Samayathe soojippikkanaanu when upayogikkunnathu. When is used to ask the time of an event or action. When signifies the time. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴാണ് താങ്കളെ കാണാൻ സാധിക്കുക എന്നത്. When can I meet you? എനിക്ക് എപ്പോഴാണ് താങ്കളെ കാണാൻ സാധിക്കുക? When can I meet you? When is the marriage scheduled to take place? വിവാഹം എപ്പോഴത്തേക്ക് നടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? When is the marriage scheduled to take place? When are you planning to make the trip? എപ്പോഴത്തേക്ക് യാത്ര പോവാനാണ് പദ്ധതിയിടുന്നത്? When are you planning to make the trip? When did you wake up this morning? ഇന്ന് രാവിലെ എപ്പോഴാണ് നീ എഴുന്നേറ്റത്? When did you wake up this morning? When will the chief guest arrive? മുഖ്യാതിഥി എപ്പോഴാണ് എത്തുക? When will the chief guest arrive? When does this program usually end? സാധാരണയായി ഈ പരിപാടി എപ്പോഴാണ് അവസാനിക്കാറ്? When does this program usually end? ഇതെപ്പോഴായിരുന്നു സംഭവിച്ചത് എന്ന് ചോദിക്കാറില്ലേ?

0: When did this happen? ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? When did this happen? We can also ask, when was this? ഇത് എപ്പോഴായിരുന്നു? When was this? പല കാര്യങ്ങളും എപ്പോൾ മുതലാണ് തുടങ്ങിയത് എന്നറിയേണ്ട ആവശ്യമുണ്ടാകാറില്ലേ? അങ്ങനെ വരുമ്പോൾ സിൻസ് വെൻ എന്ന ഫ്രേസ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. സിൻസ് വെൻ, എസ് ഐ എൻ സി ഇ സിൻസ്, ഡബ്ല്യു എച്ച് ഇ എൻ വെൻ, സിൻസ് വെൻ എപ്പോൾ മുതൽ. സിൻസ് വെൻ ഡിഡ് യു നോട്ടീസ് ദിസ് ചേഞ്ച്? എപ്പോൾ മുതലാണ് താങ്കൾ ഈ മാറ്റം ശ്രദ്ധിച്ചത്? സിൻസ് വെൻ ഡിഡ് യു നോട്ടീസ് ദിസ് ചേഞ്ച്? സിൻസ് വെൻ ഹാവ് യു ബീൻ ലേണിംഗ് ക്ലാസിക്കൽ മ്യൂസിക്? എപ്പോൾ മുതൽക്കാണ് താങ്കൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സിൻസ് വെൻ ഹാവ് യു ബീൻ ലേണിംഗ് ക്ലാസിക്കൽ മ്യൂസിക്? സിൻസ് വെൻ ആർ യു ഇൻ ദിസ് പ്ലേസ്? എന്ന് മുതൽക്കാണ് താങ്കൾ ഈ സ്ഥലത്തുള്ളത്? സിൻസ് വെൻ ആർ യു ഇൻ ദിസ് പ്ലേസ്? പുകവലി നിർത്തണം എന്ന ഉദ്ദേശത്തിലാണ് ഡോക്ടറെ കാണുന്നത്. ഡോക്ടർ ചോദിക്കുകയാണ്, സിൻസ് വെൻ ഹാവ് യു ടേക്കൺ ടു സ്മോക്കിംഗ്? എപ്പോൾ മുതൽക്കാണ് താങ്കൾ പുകവലി ആരംഭിച്ചത്? സിൻസ് വെൻ ഹാവ് യു ടേക്കൺ ടു സ്മോക്കിംഗ്? എപ്പോൾ മുതൽക്കാണ് താങ്കൾ ഒരു ആകാശവാണി ശ്രോതാവായത്? ഓർക്കുന്നുണ്ടോ? സിൻസ് വെൻ ഹാവ് യു ബീൻ എ ലിസ്ണർ ഓഫ് ആകാശവാണി?
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കൂർ. നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്.
2: രാജന്റെ കടയിൽ നിന്ന് പഫ്സ് തിന്ന് ചായയും കുടിച്ച് സാംസ തിരിച്ചു ചെല്ലുമ്പോഴേക്കും സ്റ്റീഫൻ കടയുടെ തിണ്ണയിൽ നിൽപ്പുണ്ട്. അവനിപ്പോൾ ആ ഭാഗത്തെ ചുമട്ടുകാരനാണ്. അവിടെ വേറെയും അഞ്ചാറ് ലോഡിങ്ങുകാരുണ്ട്. എല്ലാവരും 40 കഴിഞ്ഞവരും കറുത്ത് കുറുകിയ കട്ട ശരീരമുള്ളവരും. സ്റ്റീഫൻ മാത്രം വെളുത്ത് സുന്ദരനായ ചെറുപ്പക്കാരൻ. പക്ഷേ 100 കിലോ ഭാരം വരുന്ന പഞ്ചസാര ചാക്കൊക്കെ അവൻ നിസ്സാരമായി തലയിലും പുറത്തും വെച്ച് ചുമന്നു. മില്ലിലെ തടികൾ ലോറികളിലേക്ക് ആയാസമില്ലാതെ ഉരുട്ടിക്കയറ്റി. വട്ടന്മാരോട് കളിക്കരുത് കേട്ടോ, ഞങ്ങൾക്ക് ഭ്രാന്താണ്. തലയിൽ ചുമടുമായി കടകളുടെ പടികൾ ഓടിക്കയറുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ മറ്റു ലോഡിങ്ങുകാരോട് അവൻ പറഞ്ഞു. അണ്ടർവെയറിന്റെ പോക്കറ്റിൽ എപ്പോഴും സ്റ്റീഫൻ ഒരു കടലാസ് സൂക്ഷിച്ചിരുന്നു. മാർക്കറ്റിലോ മീൻ വിൽക്കുന്നിടത്തോ ആരെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ അവൻ കുറച്ചുനേരം അത് നോക്കി നിൽക്കും. ആളുകളുടെ ക്ഷോഭം കൈവിട്ടു പോകുമെന്നായാൽ പോക്കറ്റിലെ കടലാസ് സ്റ്റീഫൻ പുറത്തെടുക്കും. ഇത് കണ്ടോ, എനിക്ക് വട്ടാണെന്ന് ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റാണ്. ഞാൻ ആളെ കൊന്നാലും കേസില്ല, എല്ലാ നാറിയും പിരിഞ്ഞു പോയേ. ഉച്ചയ്ക്ക് കടയടച്ചപ്പോൾ സാംസ വീട്ടിലേക്ക് തിരികെ പോയി. അച്ഛൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാറില്ല. കടയിൽ തന്നെ കിടന്നുറങ്ങുകയാണ് പതിവ്. പശുവിനും ആടിനും കൊടുക്കാനായി അച്ഛൻ വാങ്ങി നൽകിയ കടലപ്പിണ്ണാക്കും പുളിയരിയും സാംസ രണ്ട് സഞ്ചികളിലാക്കി ഇരുകൈകളിലും പിടിച്ചു. അവന്റെ കഷ്ടപ്പാട് കണ്ട് ഭാരം കൂടിയ സഞ്ചി സ്റ്റീഫൻ കയ്യിൽ വാങ്ങി. അവനും വീട്ടിലേക്കാണ്. ഉച്ചയൂണ് കഴിഞ്ഞ് നന്നായിട്ടൊന്നുറങ്ങി വൈകുന്നേരമേ അവൻ കവലക്കിറങ്ങൂ. രാത്രിയിൽ ഉറക്കമില്ലെങ്കിലും ഉച്ചയ്ക്ക് സ്റ്റീഫൻ ഉറക്കം വരും. അവരുടെ വീടുകൾ തമ്മിൽ 5-6 വീടുകളുടെ 3-4 പറമ്പുകളുടെ അകലമേയുള്ളൂ. കൂവിയാൽ കേൾക്കാം. ടാറിട്ട റോഡിന്റെ അരികുപറ്റി പ്ലാവുകളുടെയും ആവണക്കുകളുടെയും ശീമക്കുന്നകളുടെയും ചെരിഞ്ഞു വീഴാത്ത തണൽപ്പറ്റി അവർ നടന്നു. പണ്ട് സ്റ്റീഫൻ തന്നെ ഇങ്ങനെ സ്കൂൾ വരെ കൊണ്ടാക്കിയിരുന്ന കാര്യം ഇപ്പോൾ സാംസ ഓർമ്മിക്കുന്നില്ല. ചെറുതിലേയുള്ള കാര്യങ്ങൾ അവൻ മറന്നുപോയിരുന്നു. സ്റ്റീഫനും അത് ഓർമ്മിക്കുന്നില്ല. ഭ്രാന്തിനിടയിൽ അത്തരം കാര്യങ്ങൾ മൂടിപ്പോയി. അന്നും ഇപ്പോഴും മുതിർന്ന ആളോട് സംസാരിക്കുന്നത് പോലെയാണ് സ്റ്റീഫൻ സാംസയോട് സംസാരിക്കുന്നത്. വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങളാണ് അവൻ പറയുക. സാംസയോട് അങ്ങനെ വർത്തമാനം പറയുന്ന ഒരേ ഒരാൾ അവനാണ്. സാധാരണ മുതിർന്നവർ എന്ന് സ്വയം കരുതുന്നവർ ചെയ്യുന്നത് പോലെ കുട്ടികൾ ചോദിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കില്ല. വേണ്ടതിന് മറുപടി പറയും. സംശയങ്ങളെ പരിഹസിക്കാതെ കാര്യമായി എടുക്കും. ചിലപ്പോഴൊക്കെ അതേക്കുറിച്ച് ആലോചനയിൽ മുഴുകും. ഫസ്റ്റിലെ മഴയ്ക്ക് തന്നെ നിങ്ങളുടെ പറമ്പിലെ തോട്ടിൽ കൂട് വെക്കണം. നമ്മൾ ആദ്യമേ വെച്ചാൽ പിന്നെ കുഴപ്പമില്ല, ഇല്ലേൽ എല്ലാവരും പറമ്പിൽ കയറി നിരങ്ങും, സ്റ്റീഫൻ പറഞ്ഞു. സാംസയുടെ പറമ്പിൽ നിന്നൊഴുകുന്ന

0: ചെറുതോടുകൾ ഒന്നിച്ചു ചേർന്ന് അതിരിൽ വലിയൊരു തോട്ടിലേക്ക് ഒഴുകുന്നുണ്ട്. അതിലെ പുതുമഴയ്ക്ക് ഊത്തമീനുകൾ കയറി വരുന്ന കാര്യമാണ് സ്റ്റീഫൻ പറയുന്നത്. അവിടെ മറ്റുള്ളവർ വരുന്നതിന് മുൻപ് കൂടുവെച്ച് മീൻ പിടിക്കാനാണ് അവന്റെ പദ്ധതി. നീ ഒരു കാര്യം ചെയ്യണം, കുറച്ച് കൗങ്ങിന്റെ ഏരി റെഡിയാക്കണം. നിങ്ങളുടെ തൊഴുത്തിന്റെ പിറകിൽ കിടപ്പുണ്ട്, രണ്ടു മൂന്നെണ്ണം മാറ്റി വെച്ചാൽ മതി. സാംസ അക്കാര്യമേറ്റു. പറമ്പിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൂടുതൽ ചോദിക്കാൻ സ്ഥലം കിട്ടിയതായി അവന് തോന്നി. വലിയ കാര്യവിവരമുള്ളയാളാണ് സ്റ്റീഫൻ. വളരെ തൃപ്തിയുള്ള ഉത്തരങ്ങളാണ് അവനെപ്പോഴും സാംസയ്ക്ക് നൽകുക.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ജൂലൈ 16 ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ ടി ആർ സുന്ദരത്തിന്റെ ജന്മദിനം. തമിഴ്നാട്ടിലെ സേലം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന മോഡേൺ തിയേറ്റേഴ്സിന്റെ ഉടമ കൂടിയായിരുന്ന ടി ആർ സുന്ദരം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് 1961 പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ എക്കാലത്തെയും നാഴികക്കല്ലായ കളർ ചിത്രം കണ്ടം വെച്ച കൂട്ടിൽ നിന്നും ഒരു ഗാനം. പി ഭാസ്കറിന്റെ രചനയ്ക്ക് MS ബാബുരാജിന്റെ സംഗീതം. പാടിയത് മെഹബൂബ്, MS ബാബുരാജ്.

0: അത് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: ആകാശവാണി കോഴിക്കോട്.
2: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇന്നത്തെ രാഗം ആ ഭോഗി. ആ ഭോഗിയും ഖരഹരപ്രിയ രാഗത്തിന്റെ ജന്യമാണ്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ദൈവതം എന്നിവയാണ് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ.

ത്യാഗരാജസ്വാമികളുടെ മനസ്സുനിൽപ്പ, അതുപോലെ തന്നെ നന്നുബ്രോവ, ഇങ്ങനെ രണ്ട് കൃതികൾ ഈ രാഗത്തിലുണ്ട്. ഈ രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗാനമായിരുന്നു

ശിവശങ്കരിയുടെ നോവലിനെ ആധാരമാക്കി തമിഴിലും ഹിന്ദിയിലുമായി 1981 മഹേന്ദ്രൻ സംവിധാനം ചെയ്ത നന്ദു എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഹിന്ദി യുഗ്മഗാനം. ഇളയരാജ സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചത് ഭൂപീന്ദറും എസ് ജാനകിയും. ഗാനം എഴുതിയത് വിവിധ ഭാഷാ പണ്ഡിതനും പിന്നണി ഗായകനുമായ പി ബി ശ്രീ.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സുഹൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: ചല നിവാസായ നിത്യായ പരമാത്മനെ ബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ജഗത് കെ നാഥ് കഹി ജാനേ വാലേ ശ്രീ ജഗന്നാഥ് കോ ഭഗവാൻ ശ്രീ കൃഷ്ണ കാ രൂപ മാനാ ജാതാ ഹൈ. രഥ യാത്ര കെ ദൗരാൻ ഭഗവാൻ ജഗന്നാഥ് ഉൻകെ ബഡേ ഭായി ഭഗവാൻ ബലഭദ്ര ഓർ ബഹൻ ദേവി സുഭദ്ര ഭവ്യ രഥോ പർ വിരാജമാൻ ഹോകർ ശ്രീ മന്ദിർ സേ ലഗ്ഭഗ് 3 കിലോമീറ്റർ ദൂർ സ്ഥിത ശ്രീ ഗുണ്ടിച്ചാ മന്ദിർ കി യാത്ര കർത്തേ ഹൈ. മാന്യതാ ഹൈ കി യേ മന്ദിർ ഭഗവാൻ കി മൌസി കാ ഘർ ഹൈ, ജഹാൻ തീനോ ദേവതാ 9 ദിനോ തക് വിരാജമാന രഹതേ ഹൈ. ഇസ്കെ ബാദ് ബഹുദാ യാത്ര കെ സാഥ് വേ ദോബാരാ മന്ദിർ ലോട്ടേ ഹൈ. രഥ യാത്ര കി ശുരുആത് പാഹണ്ഡി അനുഷ്ഠാൻ സേ ഹോതീ ഹൈ. ഇസ്മേ മന്ത്രോച്ചാര, ഭജന കീർത്തന ഓർ പാരമ്പരിക രീതി രിവാജോ കെ ബീച് തീനോ വിഗ്രഹോ കോ രഥോ പർ വിരാജമാന കരായാ ജാതാ ഹൈ. ഇസ്കെ ബാദ് ലാഖോ ശ്രദ്ധാലു രസ്സിയോ സേ രഥ ഖീച്ചതേ ഹൈ, ജിസേ അത്യന്ത ശുഭ ഓർ പുണ്യദായക മാനാ ജാതാ ഹൈ. ഭഗവാൻ കെ ഇസ് നഗർ ഭ്രമണ കോ ഭക്തോ കോ ദർശന ഓർ ആശീർവാദ ദേനേ കാ പ്രതീക माना जाता है.
1: लीला चलवा रे तू न संभाले तो हमें कौन संभाले.
2: ओडिशा के पुरी से हमारे संवाददाता ने बताया है कि रथ यात्रा को लेकर श्रद्धालुओं में अपार उत्साह दिखाई दे रहा है.
3: सुबह की पहली किरणों के साथ पुरी का पवित्र बड़दंड जगमगा उठा है और तीर्थयात्रियों के इस शहर में भक्ति का सागर उमड़ पड़ा है. भगवान जगन्नाथ, भगवान बलभद्र, देवी सुभद्रा और भगवान सुदर्शन अपनी सालाना यात्रा पर श्रीगुंडीचा मंदिर जाएंगे. पुरी के गजपति महाराजा दिव्य सिंह देव 3 शानदार ढंग से सजाया गया रथ, नंदी घोष, ताड़ध्वज और देवी दलन पर छेरा पहरा की रस्म निभाएंगे. फिर भक्त जय जगन्नाथ के जयकारों के बीच इन को ग्रांड रोड पर खींचना शुरू करेंगे. प्रकाश दास, आकाशवाणी समाचार.
2: हमारी संवाददाता ने बताया है

0: And gas will either be for everyone or no one as US claims waves of strikes. As the world famous Rath Yatra in Puri begins today, President Draupadi Murmu in an op-ed in Hindustan Times has written about her childhood memory of prayers and hymns to Sri Jagannath. She has expressed her feelings, saying 13 festivals are also said to be celebrated during the 12 months of the year in Kshi Kshetra. But the splendor of Rath Yatra is unique and incomparable. And finally, under the headline Power of Second Life, the Times of India writes about discarded X-ray sheets transformed into stylish dresses, orange peels creating fabric and for use for shoes refurbished for school children in Ladakh, showing India's journey towards sustainability. And with that, it's back to you, Anuja.
1: Thank you, Shagun. And now before we end the bulletin, the headlines once again. Union Cabinet clears two elevated road projects worth over 25,000 crore rupees for Varanasi in Uttar Pradesh. Railway Ministry launches new beta version of IRCTC website to make train ticket booking simpler and more user-friendly. World-famous Rath Yatra of Lord Jagannath and his two siblings begins today at Puri in Odisha. US says it launched new wave of strikes on Iran aimed at protecting vessels in Strait of Hormuz. In football, defending champions Argentina beat England 2-1 in second semi-final of FIFA World Cup to set up title clash with Spain. And in men's cricket, second ODI of three-match series between India and England to be played in Cardiff this evening. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണ പരിപാടികൾ തുടരുന്നു.
3: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400044440. കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

പാരായണത്തിലൂടെയും ആലാപനത്തിലൂടെയും നാം അനുഭവിച്ചറിഞ്ഞ, നാം അറിഞ്ഞനുഭവിച്ച ശ്രീരാമകഥയ്ക്ക് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള ഏതാനും ചലച്ചിത്ര ആവിഷ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഒപ്പം ഈ സിനിമകളിലെ ഗാനമുഹൂർത്തങ്ങളിലൂടെ പൂർണ്ണമാകുന്ന ശ്രീരാമചരിതത്തിൻ്റെ സംഗീതാവിഷ്കാരത്തിന് കാതോർക്കുകയുമാവാം.

0: തുടർന്ന് വന്ന നിശബ്ദ ചലച്ചിത്രങ്ങളെയും ശബ്ദ സിനിമകളെയും ആകർഷിക്കുന്നുണ്ടായിരുന്നു. 1946 തമിഴിൽ റിലീസായ വാൽമീകി എന്ന ചിത്രം പ്രശസ്തമാണ്. ഈ ചിത്രത്തിൽ വാൽമീകിയായി അഭിനയിക്കുന്നത് ഹൊന്നപ്പ ഭാഗവതരാണ്. ചിത്രത്തിൽ ഹൊന്നപ്പ ഭാഗവതർ പാടി അഭിനയിക്കുന്ന ഗാനം
1: എന്ന കനിവും എന്ന കാരണം.

വാൽമീകി രചിച്ച രാമായണം ഇതിഹാസം എന്ന നിലയിലും ഭാരതത്തിന്റെ ആദ്യ കാവ്യമെന്ന നിലയിലും സർവരാലും ആദരിക്കപ്പെടുന്ന മഹത് ഗ്രന്ഥമാണ്. സത്യധർമ്മ പരിചിന്തനങ്ങൾ വേരോടി നിൽക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ലളിതമായ ഒരു കഥയുടെ ഹൃദ്യമായ സാന്നിധ്യം കൂടിയുണ്ട്. ഈ കഥയുടെ വൈകാരികവും സംഘർഷഭരിതവുമായ മുഹൂർത്തങ്ങൾ ആദ്യഘട്ടം മുതലേ സംഗീത നാടകങ്ങളെയും

1962 നീല പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ ശ്രീരാമ ജനനത്തെ പരാമർശിക്കുന്ന ഒരു ഗാനഖണ്ഡമുണ്ട്. കമുകര പുരുഷോത്തമനും പി ലീലയുമാണ് ഗായകർ. ഗാനശില്പികൾ തിരുനയനാർ കുറിച്ചി, ബ്രദർ ലക്ഷ്മണൻ.

തമിഴിലും തെലുങ്കിലുമായി 1958 പുറത്തിറങ്ങിയ സമ്പൂർണ്ണ രാമായണത്തിലുമുണ്ട് ശ്രീരാമ ജനനം പ്രതിപാദിക്കുന്ന ഒരു ഗാനം. ടി എം സൗന്ദര്യരാജനാണ് മുഖ്യഗായകൻ. ഗാനരചന മരുതകാശി, സംഗീതം കെ വി മഹാദേവൻ.

ഏറെക്കാലം കൊണ്ടുണ്ടാകുന്ന ഒട്ടേറെ സംഭവങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചിത്രീകരിക്കാനുള്ള ഒരു ഉപാധിയായി ഗാനങ്ങളെ പരിഗണിക്കുന്നവരുണ്ട്. സമ്പൂർണ്ണ രാമായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാനത്തിൽ സീതാ കല്യാണം വരെയുള്ള രാമന്റെ ജീവിത സന്ദർഭങ്ങൾ സംക്ഷിപ്തമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഗായകൻ സി.എസ്. ജയരാമൻ.

രാമായണ കഥ പറയുമ്പോൾ മിക്ക സംവിധായകരും സീതാരാമ കല്യാണത്തിന് പാട്ടിൻ്റെ പകിട്ടുകൂടി കൊടുത്തു കാണുന്നുണ്ട്. സീതാരാമ കല്യാണം എന്ന 1961 തെലുഗു ചിത്രത്തിൽ സീതാ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും വധൂവരന്മാരുടെ ചമയാലങ്കാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഒരു സംഘഗാനമുണ്ട്. ഏറെ പ്രശസ്തമായ ഈ ഗാനം അക്കാലത്ത് തെന്നിന്ത്യയിലെ കല്യാണ വീടുകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. മുഖ്യഗായിക പി. സുശീല, സംഗീതം ഗാലി പെഞ്ചല നരസിംഹറാവു.

1961 സീതാരാമ കല്യാണം എന്ന തെലുഗു ചിത്രത്തിന്റെ മലയാളം പതിപ്പ് അതേ പേരിൽ അതേ വർഷം തന്നെ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം പതിപ്പിലെ സമാന സന്ദർഭഗാനം പി ലീലയുടെയും കൂട്ടരുടെയും ആലാപനത്തിൽ ഇങ്ങനെ കേൾക്കുക. ഗാനരചന അഭയദേവ്, സംഗീതം ഗാലിപ്പെഞ്ചല നരസിംഹറാവു.

0: ശ്രീരാമകഥയുടെ തിരസാക്ഷ്യങ്ങൾ ചിത്രീകരണം നാളെ ആർട്ട് കഫേയിൽ തുടരും.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് അരുൺ ഗോപൻ, ഗാനരചന കെ വി ശബരിമണി, സംഗീതം കെ സാജൻ. ഉദയം ഉദയം എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം എഴുതിയത് ആർ സി ചീക്കിലോട്. സംഗീതം കെ ഉദയഭാനു. തുമ്പി തുമ്പി വ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് എം പ്രേംചന്ദ്, പി എസ് ശ്രീലേഖ.

വെണ്ണിലാ തേരിറങ്ങി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ആർ കെ രാംദാസ്, രചന അബ്ദുൾ മജീദ് വേളം, സംഗീതം ഇ പ്രേംകുമാർ.

0: ലളിതഗാനങ്ങൾ സമാപിക്കുന്നു.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യം അഹിംസ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, എസ്. ജാനകി എന്നിവർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ. ടി. ഉമ്മർ.

അമ്മയ്ക്കൊരുമ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയതാണ് അടുത്ത ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം.

പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന പൂവച്ചൽ ഖദർ, സംഗീതം ഗംഗൈ അമരൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്.
1: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. മഴയില്ലാതെ മഴക്കാലം, ലോക നൈപുണി ദിനാചരണം. വയനാട്ടിൽ പശുക്കൾക്ക് ചർമ്മരോഗം, ജാഗ്രത. സംസ്ഥാനത്ത് മഴ ശക്തിയോടെ കിട്ടേണ്ട കാലമാണ് ഇത്. മഴ വളരെ കുറയുന്നതും ദുർബലമാകുന്ന ഈ സാഹചര്യത്തിൽ ജലക്ഷാമത്തിനും ചൂട് കൂടുന്നതിനും കാരണമാകുന്നു. പ്രത്യേകിച്ച് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് മഴ കുറയുന്നത് കാർഷിക മേഖലയെയും ജലവൈദ്യുത പദ്ധതികളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ പൊതുജനങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കോഴിക്കോട് CWRDM പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ CP പ്രജു വാർത്താ തരംഗിണിയോട്.
2: ഈ വർഷത്തെ കാലവർഷം സാധാരണ പോലെ 4 ജൂണിന് തുടങ്ങിയെങ്കിലും ജൂൺ മധ്യത്തോടുകൂടി ഇത് ആവറേജ് ആനുവൽ റെയിൻഫാളിനേക്കാൾ കുറഞ്ഞ് വരികയാണ് ഉണ്ടായത്. ഇതിനിടെ ഒരു സൈക്ലോൺ ഉണ്ടാവുകയും കാര്യമായ മഴ ലഭിക്കുകയും ചെയ്തത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ആവറേജിനേക്കാളും കുറവാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന മഴ. ഇത് ഏകദേശം 24% കുറവായിട്ടാണ് കാണപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മൺസൂൺ മഴയുടെ അളവിനേക്കാൾ കാര്യമായ കുറവ് ഈ വർഷം ആഗോള കാലാവസ്ഥ നമ്മളെ ബാധിച്ചു എന്ന് കരുതാം. ഇനി കിട്ടുന്ന മഴയെ നമ്മൾ വിവേകപൂർവം സംരക്ഷിച്ച് മണ്ണിലേക്ക് ഇറക്കുവാനുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ വരാൻ പോകുന്ന വരൾച്ച തടയാൻ സാധിക്കും. ഇത് ജലക്ഷാമം ഒഴിവാക്കാനും കാർഷിക മേഖലയിലെയും ജലത്തിന്റെ ലഭ്യതയെയും വർദ്ധിപ്പിക്കും. പല രീതിയിലുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള പല ജലസംരക്ഷണ പ്രവർത്തനങ്ങളായ മഴക്കുഴികൾ ഉണ്ടാക്കുകയും മേൽക്കൂരയിലെ മഴവെള്ളം മഴക്കുഴികളിൽ സംഭരിക്കുകയും റീചാർജ് ചെയ്യുകയും ചെയ്യുന്നത് വ്യാപകമായിട്ട് ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ്. കൂടാതെ കുളങ്ങളിലും മറ്റ് വലിയ ജലാശയങ്ങളിലും മഴവെള്ളം സംഭരിച്ചു നിർത്താൻ സാധിക്കും. ചെക്ക് ഡാമുകളും മറ്റും അടച്ചു നിർത്തി നമുക്ക് ഈ മഴവെള്ളത്തെ ഒഴുക്കി കളയുന്നത് ഒരു പരിധിവരെ നമ്മുടെ ജലക്ഷാമത്തെ അകറ്റാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാണ്. അത് ഉയർത്താനായിട്ടുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ നദികളിലും മറ്റും ഒഴുക്കിവിടുന്ന ജലത്തെ പരമാവധി സംരക്ഷിച്ചു നിർത്താനുള്ള പ്രവൃത്തികൾ മുന്നേ കൂട്ടി നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മഴക്കുഴികൾ, റീചാർജ് പോണ്ടുകൾ, റീചാർജ് പിറ്റുകൾ, മഴവെള്ള സംഭരണ ടാങ്കുകൾ തുടങ്ങിയവ ഇതിന് ഏറ്റവും അനുയോജ്യമാണ്.
1: ലോകമെമ്പാടും ചെറുപ്പക്കാർക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര വികസനം എന്നിവയിലൂടെ നൈപുണ്യ പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ July 15 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക നൈപുണി ദിനം ആചരിച്ചു. വളർന്നുവരുന്ന യുവാക്കൾക്ക് മികച്ച രീതിയിൽ തൊഴിലുകൾ പരിശീലിപ്പിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആധുനിക സാങ്കേതികവിദ്യ, ഡിജിറ്റൽ വൈദഗ്ധ്യം തുടങ്ങിയ തൊഴിൽ മേഖലയിലെ മാറ്റങ്ങളിൽ യുവതലമുറയെ പ്രാപ്തരാക്കുക, സ്വയം തൊഴിൽ കണ്ടെത്താനും സ്വന്തമായി ബിസിനസ് തുടങ്ങാനും യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ പരമ്പരാഗത വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനവും അത്യന്താപേക്ഷിതമാണ്. നൈപുണി ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഡയറക്ടർ കെവിൻ

0: എസ് ചിറ്റിലപ്പള്ളി.
1: യുവജനങ്ങളിൽ തൊഴിൽ നൈപുണ്യം വളർത്തിയെടുക്കുന്നതിനും അവയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനുമായി നമ്മൾ നടത്തിവരുന്ന അല്ലെങ്കിൽ നമ്മൾ ആചരിച്ചു വരുന്ന ഒരു ദിവസമാണല്ലോ ജൂലൈ 15. വരുന്ന കാലത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകത മാറുന്ന കാലത്തിനോടൊപ്പം അതിലേറെ വേഗതയിൽ യാത്ര ചെയ്യുന്ന ടെക്നോളജിയോടൊപ്പം കുതിച്ചെത്തുക എന്നതാണ്. ക്ലാസ് മുറികളിലെയും കോളേജ് ക്യാമ്പസുകളിലെയും പാടിപ്പഴകിയ സിലബസും കൈകളും ഏന്തി നിങ്ങൾ നാളെ ഒരു ജോലിക്ക് പ്രവേശിക്കാനായി യാത്ര തുടരുമ്പോൾ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ഇന്നത്തെ സംരംഭകർ നിങ്ങളെ അന്വേഷിക്കുന്നത് വ്യത്യസ്തതയാണ്. ഈ വ്യത്യസ്തത എങ്ങനെ ആർജിക്കാം? ഈ ചോദ്യത്തിന് ഒരൊറ്റ പദത്തിൽ ഞാൻ ഉത്തരം നൽകും: നൈപുണ്യ വികസനം. ഈ പേര് പോലെ സങ്കീർണമല്ലാട്ടോ, ഇവയെ ആർജിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കഴിവുകൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അതിനൊത്ത് നിങ്ങളിൽ പോലും അറിഞ്ഞു കിടക്കാത്ത അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ മനസ്സിലാക്കിയ ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഇവയെ ഒന്ന് ചെത്തിമിനുക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവയെ സഹായിക്കാനായി നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ന് ഈ വികസിത ലോകത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ടെക്നോളജികൾ, സാങ്കേതിക വിദ്യകൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഇവയിലെല്ലാം ഒരുപാട് ഇത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒപ്പം തന്നെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒട്ടേറെ പദ്ധതികൾ നിങ്ങളുടെ മുന്നിൽ ആവിഷ്കരിക്കുന്നുണ്ട്. എസ്ആപ്പ് കേരള, KASC, കുടുംബശ്രീ പദ്ധതികൾ, ഒപ്പം തന്നെ പല IT വിഭാഗങ്ങളും നിങ്ങളുടെ മുന്നിലോട്ട് വയ്ക്കുന്ന ഒരുപാട് കോഴ്സുകളും നമുക്ക് ലഭ്യമാണ്. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും നിങ്ങളോടൊപ്പം ഉണ്ട്. തയ്യൽ മുതൽ ഒരുപാട് നൈപുണ്യ വികസനം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒട്ടേറെ കോഴ്സുകൾ നമ്മളും കൊടുക്കുന്നുണ്ട്. ഈ സാധ്യതകൾ എല്ലാം നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമല്ലോ, അവയെ ഉപയോഗപ്പെടുത്തുമല്ലോ. എല്ലാവർക്കും നൈപുണ്യ വികസന ദിനാചരണ ആശംസകൾ നേരുന്നു.
0: വയനാട് ജില്ലയിലെ മാനന്തവാടി പിലാക്കാവിലും പരിസരത്തെയും ക്ഷീര കർഷകർ പശുക്കളിൽ പടരുന്ന ചർമ്മരോഗം കാരണത്താൽ ഏറെ ആശങ്കയിലാണ്. ഈച്ചകളിലൂടെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഈ രോഗം പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെടാൻ ഇടയാക്കുന്നു. പിന്നീട് ഇത് വ്രണമായി മാറുകയും കാലുകൾ ചത്തുപോവുകയുമാണ്. രോഗം കർഷകരുടെ ഉപജീവന മാർഗത്തെയാണ് ബാധിക്കുന്നത്. ക്ഷീര കർഷകർക്ക് മുന്നറിയിപ്പുമായി വയനാട് ജില്ലാ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ പ്രേമൻ KS.
2: മാനന്തവാടി മുനിസിപ്പാലിറ്റി പരിധിയിലെ പിലാക്കാവ് പ്രദേശത്ത് ചർമ്മ രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ക്ഷീര കർഷകരോട് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്ന ഘട്ടങ്ങളിലാണ് ഈച്ചയും കൊതുകും കൂടുതൽ മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും ചർമ്മമുഴ പോലെയുള്ള വൈറസ് രോഗങ്ങൾ കൂടുതൽ കന്നുകാലികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. പ്രധാനമായും ഒരു വയസ്സിന് താഴെ പ്രായമുള്ള പശുക്കുട്ടികളിലും മുരിക്കിടാങ്ങളിലുമാണ് ഈ രോഗം വളരെ രൂക്ഷമായ അവസ്ഥയുണ്ടാക്കുന്നത്. സാധാരണ ചർമ്മമുഴ രോഗം ബാധിച്ചാൽ മരണനിരക്ക് തുലവും കുറവാണ്, പക്ഷെ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചർമ്മമുഴ രോഗം വരുന്നതിന് മുമ്പ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലുമുള്ള ജന്തുരോഗ നിയന്ത്രണ പദ്ധതി കാര്യാലയത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള മൃഗാശുപത്രികൾ വഴി ചർമ്മമുഴ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പുകളും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിലാക്കാവ് പ്രദേശത്ത് രോഗം ബാധിച്ച് മരണപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചന്തു എന്ന ക്ഷീര കർഷകന്റെ വീട്ടിൽ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് ചെല്ലുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ രോഗബാധയുള്ള 10 ക്ഷീര കർഷകരുടെ ഉരുക്കളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മാനന്തവാടി വെറ്റിനറി പോളി ക്ലിനിക്കിന്റെയും മാനന്തവാടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്ത് വെറ്റിനറി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കൂടാതെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ റിംഗ് വാക്സിനേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശത്തെ 200 കന്നുകാലികളെ ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ആയതിനു വേണ്ടി പ്രത്യേക സ്ക്വാഡുകളെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്.
0: ക്ഷീര കർഷകൻ ചന്തു പിലാക്കാവ്.
3: എന്റെ പശുക്കിടാവ് ഒരു ദിവസം പനിക്കുകയും രണ്ടാമത്തെ ദിവസം അതിന്റെ ശരീരത്തിൽ മുഴകൾ വരികയും 14 കഴിഞ്ഞപ്പോൾ അത് രോഗം കാണിച്ച അന്ന് തന്നെ ഡോക്ടർ വിളിക്കുകയും കുത്തിവെക്കുകയും ഇഞ്ചക്ഷൻ അടിക്കുകയും ചെയ്തു. പക്ഷെ അത് 4 വന്ന് അവർ വാക്സിൻ ചെയ്യുകയും ചെയ്തിട്ട് ഒരു പ്രതിഫലവും ഉണ്ടായില്ല. അങ്ങനെയാണ് ചർമ്മ രോഗം എന്ന് പറയുന്നത് മുഴകൾ കൂടി അടിച്ചു പോവുകയാണ് ചെയ്തത്. അടുത്തടുത്തൊക്കെ ഈ സംഭവം പ്രയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയിപ്പിലുള്ളത്. എന്റെ അത് ശരീരത്തിൽ നിന്ന് വ്രണമായി അത് ഒലിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു രോഗ വ്യക്തി കാണിക്കുന്നത്. 28 വർഷമായിട്ട് ഞാൻ ക്ഷീരമേഖലയിലാണ് ഉള്ളത്. കൃഷി സംബന്ധമായിട്ട് തന്നെ ക്ഷീരമേഖലയും ബാക്കിയുള്ള കൃഷികളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. രണ്ടാമത് പശുക്കിടാവിനും ഇതേ രോഗം തുടങ്ങിയിട്ടുണ്ടായി. അടുത്ത് പ്രദേശത്തുള്ള കിടാവുകൾക്ക് ഇത് പായിച്ചു വരുന്നുണ്ട്. ഒരു ഈച്ചയിൽ നിന്നാണ് ഈ രോഗം പടർന്നു വരുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. ക്ഷീര കർഷകരായ ഞങ്ങൾ പോലെ ആൾക്കാർക്ക് അതല്ലാതെ

0: മറ്റൊരു വാദവും ഇല്ല. പക്ഷെ എല്ലാവരും ബാങ്ക് ലോൺ എടുത്തുകൊണ്ടാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീര കർഷകർക്ക് വല്ലാത്തൊരു സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലോലം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ഇളയരാജ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്തിയിരിക്കുന്നത്
2: സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നതിൽ റിയാക്റ്റ് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ചില്ലാത്തത് കൊണ്ടാണോ?
3: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മളെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറിങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്.

0: വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ടും ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
0: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ എച്ച് ബി കൗണ്ട് നോക്കും. 12.5 മിനിമം എച്ച് ബി കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 ഹവേഴ്സിന് മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ ഇത് നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കില്ല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്കതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസർ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റിൽ കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയെ ഒക്കെ ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനായിരുന്നു, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് NCC ഉള്ള സമയത്തും.

0: രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിലും എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെക്കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല. അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെൻ്റർ ലൈസൻസ്ഡ് ബ്ലഡ് സെൻ്ററുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന തൻ്റെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മളെ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഞായറാഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞ്, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആവും അന്ന്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിന് ശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ,

0: ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപ്പത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ജിങ്ങിൽ പ്രധാനമന്ത്രി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന മോദി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ ക്യാൻഡ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രശസ്തമായ പുരി രഥഘോഷയാത്ര ഇന്ന് ആരംഭിക്കും. പുണ്യവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും സജീവമായ ആഘോഷമാണ് രഥയാത്രയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ കാലാതീതമായ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് രഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രഥയാത്രയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ലോകമെമ്പാടും തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നും വിനയം, കൂട്ടായ പങ്കാളിത്തം, നിസ്വാർത്ഥ സേവനം എന്നിവയിലൂടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് തീരുവയിൽ കേന്ദ്രം മാറ്റം വരുത്തി. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും ATF കയറ്റുമതി തീരുവ ലിറ്ററിന് 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോൾ കയറ്റുമതി തീരുവ ലിറ്ററിന് 2.5 രൂപയായി കുറച്ചു. ധനമന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. എന്നാൽ ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നിലവിലെ എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെ ആക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കൊല്ലം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ചവറ KMML INTUC ഭവനും കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് CV

രാജൻ അനുസ്മരണ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഗീതം വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. ചരിത്രത്തിലാദ്യമായാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം 150 തിയേറ്ററുകളിൽ ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. വന്ദേ മാതരം ഇന്ത്യൻ തിയേറ്ററുകളിലൂടെ ദേശഭക്തിയുടെ ആത്മാവ് എന്ന പ്രമേയത്തിലാണ് നാടകോത്സവം നടക്കുന്നത്. ദേശഭക്തിയുടെയും ദേശീയ ഐക്യത്തിൻ്റെയും സന്ദേശം ജനങ്ങളിലെത്തിക്കുന്ന ഈ സാംസ്കാരിക മേളയിൽ 4000-ത്തോളം കലാകാരന്മാരാണ് പങ്കാളികളാവുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക അവതരണമായി ബിയോണ്ട് ദ ലിബറേഷൻ എന്ന നാടകം അരങ്ങേറി. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ ലളിതവും ഉപയോക്തൃ സൗഹൃദമാക്കുന്നതിന് റെയിൽവേ മന്ത്രാലയം IRCTC വെബ്സൈറ്റിൻ്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി. യാത്രക്കാർക്ക് എല്ലാ ക്ലാസ്സിലെയും സീറ്റ് ലഭ്യത പരിശോധിക്കുന്നതോടൊപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നടപടിക്രമങ്ങൾ വേഗത്തിൽ ചെക്കൗട്ട് ചെയ്യാനും സാധിക്കും. കൂടാതെ വെബ്സൈറ്റിലെ അനാവശ്യ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, മിന്നി മറയുന്ന ഗ്രാഫിക്സുകൾ ഉൾപ്പെടെ ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയാണ് ബീറ്റ പതിപ്പ് പുറത്തിറക്കിയത്. യാത്രക്കാരുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനാൽ പുതിയ പതിപ്പിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരിറക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനു ശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണമുന്നയിച്ച് 4 പൊതുതാൽപ്പര്യ ഹർജികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 15 വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെൻറ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശനമുണ്ടാകൂ. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരു മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടി ആയതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൗകര്യം ഒരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസുമായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ 2-ാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 രണ്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് സ്പെയിൻ കിരീട പോരാട്ടം ഉറപ്പിച്ചത്. ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ 2-ാം മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 6 വിജയിച്ചിരുന്നു. 3-ാമത്തെ മത്സരം ഞായറാഴ്ച ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഈ മാസം 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിലായി കോഴിക്കോട് കോടഞ്ചേരി ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി നടക്കുന്ന വിവിധ റിവർ മല ഫെസ്റ്റിവലിൻ്റെ പ്രചാരണാർത്ഥം വിവിധ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ പ്രീ ഇവൻ്റുകൾ സംഘടിപ്പിക്കും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയകേന്ദ്രം സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ ടൗണിൽ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹെറോയിനുമായി മയക്കുമരുന്ന് വിൽപ്പനക്കാരനെ എക്സൈസ് സംഘം പിടികൂടി. സജീർ എന്നയാളാണ് അറസ്റ്റിലായത്. 5 ഗ്രാം കഞ്ചാവും 2 ഗ്രാമോളം ഹെറോയിനും 11,000 രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നും 46 ഗ്രാമോളം MDMA രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മൊഞ്ചല്ലൂർ സ്വദേശി വിപിൻ സജു എന്നിവരാണ് പിടിയിലായത്. കോട്ടയത്ത് ഇന്നലെ അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും.
മൃതദേഹം മോനിപ്പള്ളി

തിരുഹൃദയജ്ഞാനായ കത്തോലിക്ക പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നോക്കുവിദ്യ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണുകളിൽ പ്രമുഖയായിരുന്നു അവർ. കലാരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 2020 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. മലപ്പുറം വാണിയംകുളത്ത് നിന്ന് 6 ദിവസം മുൻപ് കാണാതായ 3 കുടുംബത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാഹനം കഴിഞ്ഞ ദിവസം നിലമ്പൂർ വഴിക്കടവ് നാടുകാണി ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വാണിയംകുളം കൃഷ്ണകൃപയിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് വ്യാഴാഴ്ച മുതൽ കാണാതായത്. നാടുകാണി ചുരം കടന്ന് കർണാടകയിലേക്ക് പോകുമ്പോൾ വാഹനത്തിൽ കുടുംബത്തിലെ 3 പേരും ഉണ്ടായിരുന്നു. എന്നാൽ തിരികെ വന്ന് വാഹനം ചുരത്തിൽ ഉപേക്ഷിക്കുമ്പോൾ മകൻ വിഷ്ണു മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 സ്പെഷ്യാലിറ്റി ഒപികൾ കൂടി ആരംഭിച്ചു. വയോജനാരോഗ്യം, ലഹരി വിമുക്തി, മാനസികാരോഗ്യം, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സൈക്യാട്രി ഒപി എന്നിവയാണ് പുതുതായി ആരംഭിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:31. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കുന്നതാണ്. ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ഇനി അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. എവർഗ്രീൻ ഡ്യുവറ്റ്സ് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ദേശീയഗീതം വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. കർക്കിടക മാസ പൂജകൾക്ക് ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ ആദ്യം

ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിങ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ജിങ്ങിൽ പ്രധാനമന്ത്രി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന മോദി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ കാൻഡ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ അമൃത് ഭാരത് സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂർ സ്റ്റേഷൻ ആധുനിക സൗകര്യങ്ങളോടെയാണ് നവീകരിച്ചത്. 3 വർഷം കൊണ്ട് 26 കോടിയോളം രൂപ ചെലവിട്ടാണ് സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. യാത്രക്കാർക്ക് അത്യാധുനിക രീതിയിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, നവീകരിച്ച പ്ലാറ്റ്ഫോമുകൾ, വിപുലമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം നവീകരിച്ച സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുന്നതിന് റെയിൽവേ മന്ത്രാലയം IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി. യാത്രക്കാർക്ക് എല്ലാ ക്ലാസ്സിലെയും സീറ്റ് ലഭ്യത പരിശോധിക്കാവുന്നതോടൊപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നടപടിക്രമങ്ങൾ വേഗത്തിൽ ചെക്കൗട്ട് ചെയ്യാനും സാധിക്കും. കൂടാതെ വെബ്സൈറ്റിലെ അനാവശ്യ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, മിന്നിമറയുന്ന ഗ്രാഫിക്സുകൾ ഉൾപ്പെടെ ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയാണ് ബീറ്റ പതിപ്പ് പുറത്തിറക്കിയത്. യാത്രക്കാരുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനാൽ പുതിയ പതിപ്പിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും. പ്രശസ്തമായ പുരി ജഗന്നാഥക്ഷേത്ര രഥയാത്ര ഇന്ന് ആരംഭിക്കും. പുണ്യവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പ്രശംസിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും സജീവമായ ആഘോഷമാണ് രഥയാത്രയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ കാലാതീതമായ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് രഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രഥയാത്രയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ലോകമെമ്പാടും തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് തീരുവയിൽ കേന്ദ്രം മാറ്റം വരുത്തി. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും ATF കയറ്റുമതി തീരുവ ലിറ്ററിന് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോൾ കയറ്റുമതി തീരുവ ലിറ്ററിന് 2.5 രൂപയായി കുറച്ചു. ധനമന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയഗീതം വന്ദേ മാതരത്തിൻ്റെ 150th വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. ചരിത്രത്തിലാദ്യമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം 150 തിയേറ്ററുകളിൽ ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറി. വന്ദേ മാതരം ഇന്ത്യൻ തിയേറ്ററുകളിലൂടെയുള്ള ദേശഭക്തിയുടെ ആത്മാവ് എന്ന പ്രമേയത്തിലാണ് നാടകോത്സവം നടക്കുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക അവതരണമായി ബിയോണ്ട് ദി ലിബറേഷൻ എന്ന നാടകം അരങ്ങേറി. രാജ്യത്തിൻ്റെ 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ഈ മാസം 20 മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 30 കോടിയാണ് ഒന്നാം സമ്മാനം. നേരത്തെ 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാനഘടനയിൽ മാറ്റം വരുത്തി. 500 രൂപയാണ് ടിക്കറ്റ് വില. നറുക്കെടുപ്പ് September 26. എറണാകുളം കിഴക്കമ്പലം പരിയത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത വീടുകൾക്ക് മന്ത്രി
റോജി എം ജോൺ തറക്കല്ലിട്ടു. എത്രയും വേഗത്തിൽ പറഞ്ഞു.

0: സമയത്തിനു മുമ്പ് വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയാക്കാൻ കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി എംപിയുടെ ഓഫീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. എംപി ഓഫീസിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിദ്യാ ബാലകൃഷ്ണൻ എംഎൽഎയും എംപിമാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാഗോസ് എന്നിവരെയും ഫോണിൽ ബന്ധപ്പെട്ടതെന്ന് എംപിയുടെ ഓഫീസ് പോലീസ് മേധാവിക്കും വയനാട് എസ്പിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കെഎസ്യുവിനെ മോശമായി പറഞ്ഞില്ലെന്നും അത്തരത്തിൽ വ്യാഖ്യാനം നൽകേണ്ടെന്നും ചാണ്ടി ഉമ്മൻ എംഎൽഎ തൃശൂരിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയിട്ടില്ലെന്നും കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിനെത്തുന്നതെന്നും ചാണ്ടി ഉമ്മൻ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കിടക മാസപൂജകൾക്ക് ശബരിമല ക്ഷേത്ര നട വൈകിട്ട് 5 തുറക്കും. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ജി എസ് ശ്രീധർ.
1: തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നട തുറക്കുന്ന ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. കർക്കിടകം ഒന്നായ നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ. യാത്രാ സൌകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി 55 ബസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ 2 സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് സ്പെയിൻ കിരീട പോരാട്ടം ഉറപ്പിച്ചത്. ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേന കഴിഞ്ഞ 2 വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90,91,00,000 രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: 2 വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. June 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റി രസീതുകൾക്കാണ് SBI കനറാ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1 വിള കൊയ്ത്തിന് മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5 താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ബില്ലുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 45 മില്ലുകളാണ് ജില്ലയിൽ നിന്ന് നെല്ല് സംഭരിച്ചത്.
0: കോട്ടയത്ത് ഇന്നലെ അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. നോക്കുവിദ്യ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖയായിരുന്നു അവർ. അടൂർ പത്തനംതിട്ട റോഡിൽ ആനന്ദപ്പള്ളിക്ക് സമീപം ഇന്നലെ രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 മരിച്ചു. കോന്നി മാങ്ങാരം സ്വദേശി മധു, തട്ടാ സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് മരിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,080 രൂപയായി. 13,135 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. കർക്കിടക മാസ പൂജകൾക്ക് ശബരിമല ക്ഷേത്ര നട വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: 6,600 കോടിയിലധികം രൂപ ഇവിടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിലാകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
1: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനൽ.

0: ിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹന്റ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്രസേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ കാലാതീതമായ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് പുരി രഥയാത്രയെന്ന് പ്രധാനമന്ത്രി.

നരേന്ദ്രമോദി. രഥയാത്രയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ലോകമെമ്പാടും തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പുറത്തിറക്കി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക ഇത്തവണ ഓണം ബമ്പറിനാണ്. 30 കോടിയാണ് ഒന്നാം സമ്മാനം. രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. എറണാകുളം കിഴക്കമ്പലം പരിയത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത വീടുകൾക്ക് മന്ത്രി റോജി എം ജോൺ തറക്കല്ലിട്ടു. രാവിലെ നടന്ന ചടങ്ങിൽ ബെന്നി ബഹനാൻ എം പി, വി പി സജീന്ദ്രൻ എം എൽ എ പങ്കെടുത്തു. കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിപ്പിച്ചു. ധാരണാപത്രത്തിൽ ആശുപത്രി മാനേജ്മെന്റ് ഒപ്പിട്ടതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. അടൂർ പത്തനംതിട്ട റോഡിൽ ആനന്ദപ്പള്ളിക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കോന്നി മങ്ങാരം സ്വദേശി മധു, തട്ട സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. 2-ാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് എവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്, തിരിച്ചു വിളിക്കാം. മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനത്തോടെ പരിപാടി തുടങ്ങാം.

0: ഹലോ, നമസ്കാരം ഗീത.
1: നമസ്കാരം.
0: ആ, എവിടെയ സ്ഥലം?
1: ഇത് വിളാണ്ടി കൊല്ലം.
0: അതെ,
1: അറിയാവോ?
0: ആ, ഓ, പിന്നെന്താ?
1: വിയൂർ നടേരിയായിട്ട് വരൂ.
0: വിയൂരിന്ന്
1: ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട്.
0: ധാരാളം പ്രിയ ശ്രോതാക്കളുള്ള പ്രദേശങ്ങളാണ് കൊയിലാണ്ടി. ഇപ്പൊ ഗീത തന്നെ പല പരിപാടികളിൽ നമുക്ക് പലപ്പോഴായിട്ട് ഗാനോത്സവത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത് കൊയിലാണ്ടി ഭാഗത്തുനിന്ന് തോന്നിയുണ്ട് എനിക്ക്.
1: രണ്ട് മിന്നൊക്കെ പിന്നെ കൊറേ ആൾക്കാർ ഇപ്പോഴും ചേരുന്ന കിട്ടി.
0: അതെ, പൊതുവേ നമ്മുടെ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു റാൻഡമായി നറുക്കെടുപ്പിലൂടെ പോലെ എന്ന പോലെ എടുക്കുകയാണെങ്കിലും പലപ്പോഴും ഭാഗ്യം കൂടുതൽ കൊയിലാണ്ടിക്കാർക്കാണ്. ഓക്കെ, എന്താ വിശേഷം?
1: നല്ല വിശേഷം തന്നെ.
0: അതെ, കർക്കിടകമായിട്ട് മഴയില്ല എന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ?
1: ആ, മഴയില്ല, രണ്ടു ദിവസമായിട്ട് മഴയില്ല.
0: വെയിലാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല.
1: ചൂടാണ്.
0: വീട്ടിൽ തന്നെയാണോ അതോ എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ?
1: ഇല്ല, വീട്ടിൽ തന്നെ സ്റ്റിച്ചിങ് ഉണ്ട്. പിന്നെ വീട്ടിലെ പണി, പിന്നെ ചെറിയ മക്കളുണ്ട് വീട്ടില്.
0: പേരക്കുട്ടികളുണ്ട്. ചെറിയ തീരെ കുട്ടി, ചെറിയ കുട്ടികളാ?
1: ആ, ഒന്നിപ്പോ 6 മാസമായിട്ടേ ഉള്ളു.
0: ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മള് പ്രത്യേകിച്ച് ഇതുപോലെ നമ്മളെപ്പോലെ മുതിർന്ന ആൾക്കാരാണല്ലോ അവരുടെയൊക്കെ ഒരു സംരക്ഷകരും അവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൊണ്ടു നടത്താനൊക്കെ ഉത്സാഹിക്കുന്നവരല്ലേ. എന്തായാലും കുട്ടികളെ ഭാഗ്യവാന്മാരാണ്. ഇതുപോലെ അമ്മച്ചൻ അച്ഛമ്മയുടെ കൂടെയൊക്കെ നിൽക്കാനും വളരാനൊക്കെ ഒരു അവസരം എല്ലാ കുട്ടികൾക്കും ആ ഭാഗ്യം കിട്ടുന്നില്ല അന്നത്തെ ലോകത്ത്. അവിടെയും അമ്മമ്മ കുറച്ച് റോൾ എടുത്തിട്ടുണ്ടാവും.
1: ഓ, റോൾ കുറെ നേരത്തെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട്.
0: അതെ, അല്ല, ഒക്കെ സന്തോഷല്ലേ അല്ലേ?
1: നിങ്ങളെ
0: നിങ്ങളെ ചിരിയിലുണ്ട് ആ ഒരു റോളിന്റെ ഒരു ഹാപ്പിനെസ്. ഓക്കെ,
1: അത് തന്നെ. മക്കളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനല്ലേ സന്തോഷം
0: ഉണ്ടാവുക. കുടുംബം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലെ? പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഉണ്ടാവുന്നത് ഏത് കുടുംബത്തെയും ആഹ്ലാദഭരിതമാക്കും.
1: അതാണ്
0: സന്തോഷം. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്കൊരു പാട്ട് കേൾക്കാം. ഏതാ വേണ്ടേ? ജാനകമ്മയുടെ മദനോത്സവത്തിലെ പാട്ടില്ലേ? അല്ല, അത് കൊടുക്കാം, അത് കൊടുക്കാം. ONV കുറുപ്പിന്റെ രചനയാണ്, സലീൽ ചൗധരിയുടെ സംഗീതം അല്ലേ? അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ. മക്കളെ കുട്ടികളും ഒക്കെ വിളിക്കും, മോളെ കുട്ടികളൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയൂ കേട്ടോ.
1: മോളെ കുട്ടി ഇപ്പൊ മൂത്ത മോള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞതാ, ഫുള്ള് A+ ഉണ്ട്. മോളെ രണ്ടാമത്തെ മോളെ ഇട്ടില്ല പഠിക്കുന്നു.
0: ആ, ശരി. അപ്പൊ മൂത്താളോട് ഞങ്ങള് അഭിനന്ദനങ്ങൾ അറിയിക്കൂ. ഓക്കെ,
1: ശരി.
0: ഓക്കെ, എന്നാ ശരി
1: ശരി ശരി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്: 9400224440. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ ചേച്ചി, എവിടെയാണ് സ്ഥലം?
1: വളയം ചുഴലി.
0: ആ ആ, ഏത് ഭാഗത്താ? വടയം,
1: വടകര, നാദാപുരം.
0: ആ വളയാണോ പറഞ്ഞേ? ആ വളയം അറിയാം. ആ ആ, എന്താ പേരെങ്ങനെയാ?
1: ഓ,
0: എങ്ങനെയാ പേരെങ്ങനെയാ?
1: എന്റെ പേര് രാധ.
0: എന്താണ് അവിടെ ജോലി സ്ഥലത്താണോ?
1: ആ, ജോലി സ്ഥലത്താണല്ല, നാദാപുരം.
0: അവിടുത്തെ ടൗണിൽ തന്നെ ആയിരിക്കും അല്ലേ?
1: ആ, ടൗണിൽ തന്നെ. ടാലന്റ് തൈല ഷോപ്പ്.
0: ആ, തയ്യൽ ജോലിയിലാണ് അല്ലേ?
1: ആ,
0: ഓക്കെ. അപ്പൊ പരിപാടി സ്ഥിരം കേൾക്കുന്ന ആൾക്കാരാണെന്നുള്ള പ്രത്യേകിച്ച് ഇനി പറയേണ്ടതില്ല. ഷോപ്പ് തുറക്കുമ്പോ തന്നെ, ഷട്ടർ തുറക്കുമ്പോ തന്നെ റേഡിയോ ഓൺ ആവും. ഷട്ടർ ഇടുമ്പോ റേഡിയോ ഓഫ് ആവും. നാളെ ഒരു പ്രിയ ശ്രോതാവ് പറഞ്ഞിരുന്നു, ഷട്ടർ ഇട്ടാലും റേഡിയോ ഓൺ ആണ്, രാത്രി ഓഫ് ആക്കുള്ളൂ. ഓക്കെ, എന്തൊക്കെയാ? ഓ, കൊടുക്കൂ.
2: ഹലോ.
0: ആ നമസ്കാരം. ഇതാരാണ്? ഒരു ജോലി, ഒരു സഹപ്രവർത്തകനാണ്. അങ്ങനെ കൊറേ സഹപ്രവർത്തകർ വേറെ ഉണ്ടോ? എത്ര പേരുണ്ട്? ഓ, ഒരു വലിയ, അത്യാവശ്യം വലിയ യൂണിറ്റ് ആണ്.
2: ഓ, വലിയ ഷോപ്പാ.
0: ആ ഹാ ഹാ, സ്റ്റിച്ചിങ് മാത്രമല്ലേ ഉള്ളൂ?

0: ഡിസൈനിങ് ഉണ്ടോ?
1: ഓ
0: അല്ല, ഡിസൈനിങ് ഉണ്ടോ എന്ന് ചോദിക്കാം.
1: ഡിസൈനിങ് ഇല്ല, ജെന്റ്സിന്റെ മാത്രം പാന്റ് ഷർട്ട്.
0: ഓ, അപ്പൊ ഇത്രയും ആൾക്കാർ ഇടിച്ചു കയറുണ്ട് അവിടെ. അതാ വരുത്തുകാരും ആ പ്രതി പരിസർ പ്രദേശത്തുകാരെയൊക്കെ നല്ല കുപ്പായിടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജോലിക്കാരാണ് നിങ്ങളൊക്കെ. അതെല്ലേ, ഓക്കെ. ഞാൻ പറയുന്നത്, ഞാൻ തന്നെ കൂടി കേൾക്കുന്നുണ്ടല്ലോ, കുറച്ച് ഡിലേല്. ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ കേൾക്കുന്നത്? ആ, അതാണ് ആ ഡിലേ. ഓക്കെ, അപ്പോ എല്ലാവർക്കും കൂടി ഏത് പാട്ടാ വേണ്ടേ? എന്റെ അടുത്ത് നേരത്തെ ചേച്ചി പറഞ്ഞത് ഓപ്പോളിലെ ജാനകിയമ്മയുടെ പാട്ട് മതി എന്നാ പറഞ്ഞേ, അത് കൊടുത്താലോ? അപ്പൊ എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
2: ഓ ശരി,
0: ഓക്കെ.

0: ഹലോ ഷീന, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ഷീനയുടെ സ്വദേശം എവിടെയാ?
1: ഇത് പയ്യോളി
0: പയ്യോളിക്കാരാണ്. വടക്കൻ, വടക്കൻ കാറ്റാണ് നമ്മുടെ ഗാനോത്സവത്തിൽ വീശിക്കൊണ്ടിരിക്കുന്നത്. കിഴക്കോട്ടും പടിഞ്ഞാട്ടൊന്നും പോകുന്നില്ല കാറ്റ്, ശക്തമായ വടക്കൻ കാറ്റാണ്. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഓക്കെ, നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കുറച്ചായി വിചാരിക്കുന്നു, പക്ഷെ അധികം ഹായ് ഒന്നും ഇട്ട് കഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോ എന്താണ്, ജോലി ജോലി സ്ഥലത്താണോ അതോ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? ഒരു പക്ഷേ ആണോ? ഓ, പയ്യോളി മിക്സ്ചർ അല്ലേ? പയ്യോളി മിക്സ്ചർ ഒരു ബ്രാൻഡായി മാറിയല്ലേ. മുമ്പത്തെ ചില പ്രദേശങ്ങളുടെ പയ്യോളി ചിക്കനും ഉണ്ട് അല്ലേ? ഇപ്പോ പയ്യോളിക്കാരിങ്ങനെ നമ്മുടെയൊക്കെ രുചി ശീലങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്സ്ചർ ഉണ്ടാക്കി പല സ്ഥലത്തേക്കും നിങ്ങൾ കയറ്റി അയക്കുന്നൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? ഇപ്പോ എത്ര കാലം ആ ഷീന ജോലിക്ക് ഇത്തരം ഈ മിക്സർ

0: വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായി?
1: ഞാൻ 3-4 കൊല്ലമായി ഇപ്പൊ അവിടെ പോക്കില്ല. ഞാനാ പറയുന്നത്.
0: ഓക്കേ,
1: അച്ഛനുണ്ട് വീട്ടില്?
0: ആണോ? എന്നാ കൊടുക്കൂ.
1: അത് അച്ഛനാ.
0: ആ ആയിക്കോട്ടെ. ആ ഹലോ അച്ഛാ, നമസ്കാരം. ഇത് ആകാശവാണി എന്നാണേ, കോഴിക്കോട് ആകാശവാണി എന്നാണേ. ആകാശവാണി ആകാശവാണി. ഓക്കെ ശ്രീന, അച്ഛന് പെട്ടെന്ന് ഏതാ? ശരി, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? ആ കുഴപ്പമില്ല, ശ്രീന പറയൂ, ഒരു പാട്ട് പറയൂ.
1: ആ
0: അങ്ങനെയാണെങ്കിൽ ഒരു പഴയ പാട്ട് കൊടുക്കാം. അച്ഛൻ്റെ എന്താ പേര്? അച്ഛൻ്റെ പേരെന്താ? ഓ,
1: മക്കളുണ്ട്, മക്കൾക്കെല്ലാം വേണം.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അച്ഛൻ്റെ പേരെന്താ?
1: നാരായണൻ.
0: നാരായണേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം, പഴയ ഒരു പാട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ സ്നേഹാന്വേഷണം എല്ലാവരോടും പറയൂ. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ.

0: ഹലോ പ്രവീൺ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: പ്രവീൺ, ഇന്നലെ ഉറക്കമുള്ള കാര്യണ്ടായില്ലേ?
1: പിന്നെ
0: ചങ്കിടിപ്പ് കുറച്ച് നിങ്ങളെ കുറച്ച് വിഷമിപ്പിച്ചില്ലേ ആദ്യമൊക്കെ?
1: ചങ്കിടിപ്പ് തുടങ്ങി അന്ന് മുതൽ ചങ്കിടിപ്പാണ്, കാരണം എല്ലാ കളിയും ലാസ്റ്റിലേക്കാണ്.
0: അവസാനത്തെ 70 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ ടീം,
1: ചെയ്യുള്ളൂ ടീം. അതുവരെ ചങ്കിടിപ്പ് തന്നെയാണ്.
0: അതുവരെ എന്ത് ടീം അത്? എന്തെങ്ങനെ ഒന്നും ഉത്സാഹിക്കേണ്ട വരും ഇവരെന്തെങ്ങനെ.
1: അത് ഫസ്റ്റ് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ഫുള്ള് ഉൾവലിഞ്ഞ് കളിച്ചാലാണ്. അപ്പൊ എതിർ ടീം ഫസ്റ്റ് ഗോൾ അടിക്കണാണ് എപ്പോഴും ബെറ്റർ. അപ്പോഴാണ് ഉന്മാസത്തോടെ അങ്ങോട്ട്.

0: കളിക്കുള്ളൂ.
1: അപ്പൊ പിന്നെ ഏത് വലിയ മലയും അനായാസം മറിച്ചിട്ട് കളയും.
0: കീഴടക്കാൻ കഴിയും.
1: അതെ, അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇനി ഞായറാഴ്ച ഇത് മാക്സിമത്തിലെത്തും.
0: തിങ്കളാഴ്ച പുലർച്ചയ്ക്ക്.
1: അതെ, അപ്പൊ എന്താണ് പ്രവീൺ, ഉറപ്പായിട്ടും പ്രവീണിന്റെ പ്രതീക്ഷ അർജന്റീന തന്നെയാണ്?
0: ഇല്ല, തീർച്ചയായും അർജന്റീനക്ക് തന്നെയാണ് ഈ പ്രാവശ്യം കപ്പ്. മെസ്സിക്ക് ഒരു കപ്പും കൂടി പൊന്തിക്കാനുള്ള
1: എല്ലാ ആഘോഷ പരിപാടികളും എല്ലാം ഏർപ്പാടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്.
0: ഓ, തീർച്ചയായും.
1: ഞായറാഴ്ച പുലർച്ചെ ഒരു 3 മണി അടുപ്പിച്ച് വൻ പരിപാടിയായിരിക്കും.
0: വൻ പരിപാടിയാണ്.
1: എവിടെയാ സ്ഥലം?
0: ഞാൻ ഫറൂഖ് കോളേജ് ആണ്.
1: ആ ഹാ, അവിടെയൊക്കെ എങ്ങനെ കൂട്ടായിട്ട് കാണുന്ന അറേഞ്ച്മെന്റ്സ് ഉണ്ടോ?
0: ഓ, ഉണ്ട്. ക്ലബിന്റെ ഇതുണ്ട്, സ്പന്ദനം കലാ സാംസ്കാരിക വേദിയുടെ ഒരു
1: സ്ക്രീൻ ഉണ്ട് അല്ലേ?
0: സ്ക്രീൻ ഉണ്ട്, വലിയ സ്ക്രീൻ ഉണ്ട്. മൊത്തത്തില് നാട്ടുകാർ മൊത്തം കാണാറുണ്ട്.
1: അതൊരു വലിയ ആവേശമാണല്ലോ.
0: ഓ, ഭയങ്കര ആവേശം. ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഹായ് വിട്ടപ്പോഴേ.
1: അതെ, എന്തായാലും ഈ കപ്പടി അല്ല, ടീം ജയിച്ച സന്തോഷത്തിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങളെ അഭിനന്ദിക്കണ്ടേ? ടീമിനേക്കാൾ കൂടുതൽ ആരാധകരല്ലേ?
0: ഇന്നെന്തായാലും രണ്ടു ഭാഗ്യം ഉണ്ടായി, ജയിച്ചത്, ഫൈനലിലേക്ക് എത്തിയത്.
1: പ്രവീൺ, എന്തെങ്കിലും ജോലി? എന്ത് ജോലി? നാളാ?
0: ഞാൻ പെയിന്റിങ്ങിന്റെ ജോലിയാണ്.
1: അവിടെയൊക്കെ തന്നെ
0: ചെയ്തെടുക്കണം. അന്ന് വർക്ക് ഇപ്പൊ നാട്ടിൽ തന്നെയാണ്.
1: അതെ അല്ലേ,
0: അപ്പൊ വർക്കിന്റെ ഇടയിലൊന്ന് റേഡിയോ വെക്കാനുണ്ട്.
1: അതെ അതെ, അതൊരു നമ്മളെ ജോലിയെ തടസ്സപ്പെടുത്താത്ത ഒരു കാര്യം കൂടിയാണ്.
0: ആ കാര്യം കൂടിയാണ്. അപ്പൊ നമ്മളെ ഒരു വേറെ ഇതൊന്നും ഇല്ല, കുറച്ചിങ്ങനെ കേൾക്കുക. ആർക്കും ബുദ്ധിമുട്ടും ഇല്ല.
1: അതെ അതെ, അല്ല നമ്മള് ജോലിയുടെ ഒരു മുഷിപ്പുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും.
0: മാറുകയും ചെയ്യും.
1: സമയം പോണ അറിയില്ല, പണിയെടുത്ത് പണി നീങ്ങും.
0: നീങ്ങും.
1: നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ സ്ക്വയർ ഫീറ്റ് കവർ ചെയ്ത് പോകും. ബ്രഷ് പായും. ഓക്കെ പ്രവീൺ, വളരെ സന്തോഷം കേട്ടോ. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയാൽ ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ പ്രവീണിന്റെ പാട്ട് ഇതാണ്, നിലാവിന്റെ അഗ്നിദേവന്റെ പാട്ട്. അപ്പൊ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
0: അപ്പൊ
1: വിജയപ്രതീക്ഷ നിലനിൽക്കട്ടെ, എല്ലാ ഉഷാറായി കാര്യങ്ങൾ ഉഷാറായി അവസാനിക്കട്ടെ.
0: ഓക്കെ, താങ്ക് യു.
1: വെൽക്കം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. അങ്ങനെയുള്ള സന്ദേശങ്ങൾ അയച്ച് കാത്തിരിക്കുന്നവരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം.
0: കുന്ദമംഗലത്തെ സജേഷ്.
1: അതെ, ഞാനിത് കുറെ കാലമായി
0: കാത്തിരിക്കുന്നു. ഇപ്പോഴാണ്

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. അങ്ങനെയുള്ള സന്ദേശങ്ങൾ അയച്ച് കാത്തിരിക്കുന്നവരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം.
0: കുന്ദമംഗലത്തെ സജേഷ്.
1: അതെ, ഞാനിത് കുറെ കാലമായി
0: കാത്തിരിക്കുന്നു, ഇപ്പോഴാണ് കിട്ടുന്നത്.
1: ഓ അതെ അതെ.
0: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: കുന്ദമംഗലത്ത്
0: തന്നെയാണ്? അവിടെ അടുത്ത് തന്നെയാണോ സിറ്റി, ടൗൺ തന്നെയാണോ, അങ്ങാടി തന്നെയാണോ?
1: കുന്ദമംഗലം മുത്തർ റോഡിൽ തന്നെ.
0: കുന്ദമംഗലം കോഴിക്കോടിന്റെ ഒരു വലിയ സാറ്റലൈറ്റ് ടൗൺ ആയിട്ട് വികസിച്ചിട്ട് കുറച്ച് കാലമായി അല്ലേ? അവിടുത്തെ സ്വദേശം അവിടെ തന്നെയാണോ?
1: അല്ല, ഞാൻ ശരിക്കും കോട്ടക്കലാണ്, മലപ്പുറം ജില്ല കോട്ടക്കൽ.
0: ഇങ്ങോട്ട് വന്ന് താമസിച്ചതാ?
1: ഞാൻ ഇവിടെ വൈഫിന്റെ ജോലിക്ക്.
0: അങ്ങനെ സൗകര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തു.
1: അതെ അതെ.
0: അങ്ങനെ കുന്നാംഗലത്തുകാരനായി.
1: അതെ അതെ, കോഴിക്കോട്ടുകാരനായി.
0: അതൊരു മോശം ആയിട്ട് ഒരു അനുഭവം അല്ലല്ലോ അല്ലേ?
1: അല്ലല്ലല്ല.
0: ഓക്കെ, വേറെ എന്തൊക്കെയാ ജോലിക്ക്? ജോലി എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ?
1: ഞാനൊരു 10 വർഷം എയർലൈൻസിലായിരുന്നു.
0: അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. പിന്നീട് പാട്ട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഏരിയ ആണല്ലോ അല്ലേ?
1: അതെ അതെ അതെ.
0: അതുകൊണ്ടാണല്ലോ
1: ഇവിടെ ഞാനൊരു കുപ്പയിൽ നിന്ന് റേഡിയോ നന്നാക്കി കൊണ്ടുവച്ചിട്ട് വർക്ക് ചെയ്യപ്പോ.
0: അതെയോ, എന്താ അതിന്റെ കഥ? കുപ്പയിലെ റേഡിയോന്റെ മാണിക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുപ്പയിലെ റേഡിയോന്റെ കഥ എന്താ?
1: ഒരു ഷോപ്പിലൊരു കേട് വന്നിട്ട് ഇവിടെ മൂലക്ക് ഇട്ട് തരുന്നു. ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചിരുന്ന ആളായിരുന്നേ.
0: നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് അല്ലേ?
1: അപ്പൊ അതൊക്കെ 2-3 വയറൊക്കെ വിട്ടിരുന്നു, അതൊക്കെ സോൾഡർ ചെയ്തൊക്കെ നോക്കി സാറായി, നല്ല വർക്ക് ചെയ്യുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും നമുക്കതൊരു ഒരു നമ്മൾ സ്വന്തം കൈകൊണ്ട് നന്നാക്കി എടുത്തതിൽ കൂടെ പാട്ട് കേൾക്കുമ്പോ വേറൊരു രസമാണ്.
1: നമ്മള് കൂടെയുള്ള ആള് വരികയാണ്.
0: എന്തായാലും
1: പിന്നെ ഞാനിത് പറഞ്ഞു, സാറിന് ആ ഒരു അവതരണം ഉണ്ടല്ലോ, വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴും നമുക്ക് മനസ്സിന് പോവാത്തൊരു ഒരു ശബ്ദമാണ്.
0: സന്തോഷം സന്തോഷം. അപ്പൊ ഞങ്ങളെ സ്നേഹാനേഷ് വീട്ടുകാരോടൊക്കെ പറയൂ കേട്ടോ. ഹരിശങ്കറും അനിലരാജുവും പാടിയ പാട്ട് കൊടുക്കാം, കിളിയ എന്നുള്ള പാട്ടായിക്കോട്ടെ അല്ലേ. താങ്ക് യു കേട്ടോ. താങ്ക് യു.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ഹലോ, നമസ്കാരം സൗദ.
5: ഹലോ.
0: ആ നമസ്കാരം.
5: ഞാൻ കൊറേ ആയി വിളിക്കാൻ തുടങ്ങിയിട്ട് ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
0: അല്ല, ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ തിരിച്ചു വിളിക്കാനല്ലേ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംവിധാനം ഉണ്ടാക്കിയത്.
5: അതെ അതെ.
0: സൗദ
5: എവിടെയാണ്? കിട്ടിയപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല.
0: എന്തായാലും കിട്ടിയല്ലോ, അതാണല്ലോ പ്രധാനം.
5: കിട്ടി കിട്ടി.
0: എവിടെയാ? ഇവിടെ കോഴിക്കോടൊക്കെ തന്നെയാണോ?
5: ഞാൻ കുറ്റിക്കാട്ടൂരാണ്. എന്റെ വീട് കുറ്റിക്കാട്ടൂര്. ഞാൻ കോളേജിന്റെ അടുത്ത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
0: മെഡിക്കോളേജിലോ? അവിടെയാണോ ജോലി സ്ഥലത്താണോ?
5: അല്ല, ഞാൻ ഇന്ന് ലീവാണ്.
0: ഇന്ന്
5: വീട്ടിലാണ്.
0: അപ്പോൾ നമ്മൾ കുറേ കാലമായി ഈ എങ്ങനെയെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് കുറേ താല്പര്യം.
5: അതെ, ഞാൻ ആഗ്രഹിച്ചില്ല. ഇന്ന് ഞാൻ ഇന്നലെ വിനിയാന്നൊക്കെ ലീവായിരുന്നു, അപ്പൊ ഒക്കെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇന്ന് ഞാൻ വെറുതെ ഒരു ആയിട്ടതാ.
0: എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനത്തെ ചില കാര്യങ്ങൾ അല്ലേ?
5: ഇല്ല, ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല.
0: അതെ, ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നാലും വളരെ ഏറെ താല്പര്യത്തോടെ നമ്മളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരെ ഞങ്ങൾ ഇങ്ങനെ ദിവസം കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പേരില് നമുക്ക് ഒരു മണിക്കൂറിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ള വിഷമമുണ്ട്.
5: അത് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും വിളിക്കല്ലേ. നീ നാളെ മുതൽ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് ഇറങ്ങുക, പിന്നെ കഴിയൂല, രാവിലെ 5:30 പോകും, വൈകിട്ട് 6 മണിക്ക് വരും.
0: വലിയൊരു കുറച്ച് അധ്വാനം.
5: ഞാൻ എക്സാം സെന്ററിലാണോ വർക്ക് ചെയ്യുന്നത്?
0: നമ്മൾ ഓൺലൈൻ എക്സാം സെന്റർ അല്ലേ?
5: അതെ, ഓൺലൈൻ എക്സാം.
0: മെഡിക്കൽ കോളേജിലാണല്ലോ കോഴിക്കോട്ട് ഏറ്റവും കൂടുതൽ അത് അത്തരം സ്ഥാപനം ഉള്ളത് അല്ലേ?
5: അതെ അതെ അതെ, ഞാൻ അവിടെ ക്ലീനിംഗ് സ്റ്റാഫാണ്.
0: ഓ ശരി. അപ്പൊ അവിടെ എത്ര രാവിലെ ഫസ്റ്റ് ബാച്ച് എപ്പോ ഏത് സമയമാകുമ്പോഴേക്കും വന്നു തുടങ്ങും? കുട്ടികളൊക്കെ
5: 7 മണി മുതൽ എൻട്രി തുടങ്ങണം.
0: അപ്പോഴത്തെ
5: ക്ലീൻ ചെയ്ത് കഴിയണം.
0: അല്ല, പലരും ഇതുപോലെ ദൂരെ നിൽക്കുന്നൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓൺലൈൻ പലതരം എൻട്രൻസുകൾ എഴുതാനൊക്കെ കോഴിക്കോട് വരുമ്പോ പറയുന്ന കേൾക്കാം മെഡിക്കൽ കോളേജിൽ വരും, അവിടെയാണ് ആ ഭാഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തില് എത്ര പേർക്ക് ഒരേ സമയം പരീക്ഷയിൽ അപ്പിയർ ചെയ്യാം?
5: ഞങ്ങൾക്ക് ഒരു 270.
0: അത്രയും ടെർമിനൽ ഉണ്ട് അല്ലേ?
5: അതെ അതെ. അത്രയും സിസ്റ്റം ഉണ്ട്.
0: സിസ്റ്റം ഉണ്ട്. ഓക്കേ. അപ്പോൾ നമ്മുടെ പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ.
5: പാട്ടിനെ കുറിച്ച് പറഞ്ഞില്ല, ഏത് പാട്ടാണെന്ന് എനിക്ക് അറിയാനല്ല.
0: എന്നാലും

0: എല്ലാ പാട്ടും എനിക്കിഷ്ടമാണ്.
1: എന്നാലും ആദ്യം മനസ്സിൽ വരുന്ന പാട്ട് ഒന്ന് പറയൂ.
0: ആദ്യം എനിക്ക് കുറെ ഇങ്ങനെ ഞാൻ ഫോണിലൊക്കെ കേൾക്കലുണ്ട്, മണിയറ എന്ന് പറഞ്ഞ സിനിമയിലുള്ള പിന്നെ മമ്മൂട്ടി സിനിമയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു,
1: നിലവിന്റെ കായലില്ല.
0: ആ യെസ് യെസ്, ആ തന്നെ
1: നിലവിന്റെ കായലിൽ. ഓക്കെ,
0: അതെ,
1: ആ പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: ആയിക്കോട്ടെ.
1: അപ്പൊ ഞങ്ങള് സ്നേഹാന്വേഷണം വീട്ടുകാരോടും സഹപ്രവർത്തകരോടൊക്കെ പറയൂ, നാളെ എന്തായാലും കർമ്മരംഗത്തേക്ക് വീണ്ടും പോവല്ലേ.
0: എനിക്ക് വീട്ടില് പിന്നെ ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ്
1: മരിച്ചുപോയതാ,
0: ഒരു മോനുണ്ട്, ഓൻ പണിക്ക് പോയി.
1: ഓക്കെ, ജോലി സ്ഥലത്ത് കുറെ സഹപ്രവർത്തകർ എന്തായാലും ഉണ്ടല്ലോ ഒപ്പം.
0: ആ കുറെ 10-65 ആൾക്കാരുണ്ട്.
1: അപ്പൊ എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം അറിയിക്കൂ, മോനോടും പറയൂട്ടോ.
0: ഓ,
1: എന്താ മോന്റെ പേരെന്താ?
0: ആഷിക്.
1: ആഷിക്കിനോട് പ്രത്യേകം പറയണേ.
0: ഓ,
1: എന്നാ പാട്ട് കേട്ടാലോ.
0: ആയിക്കോട്ടെ.
1: ഓക്കെ.

0: ഹലോ ദിനേശ്, നമസ്കാരം.
1: ആ സാറേ,
0: ദിനേശ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങളേ.
0: ഉഷാറായിരിക്കുന്നോ?
1: ഉഷാറായിരിക്കുന്നു
0: ദിനേശൻ അല്ലേ?
1: ഓക്കെ.
0: എവിടെയാ? ഇവിടെ അടുത്തൊക്കെ തന്നെയാണോ അതോ?
1: ഞാൻ ചെട്ടികുളം.
0: ചെട്ടികുളത്തുനിന്ന്? നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കുറച്ച് കാലമായി കാത്തിരിക്കുന്നു അതോ?
1: എത്രയോ കാലമായി ആഗ്രഹിക്കുന്നു, ഇത്തിരി കിട്ടുന്നില്ല.
0: അതെ,
1: പെട്ടെന്ന് വിചാരിച്ചാത്ര കിട്ടലാണ്. അപ്പൊ ഭയങ്കര സന്തോഷം, കാരണം എല്ലാരും പറയുന്ന പോലെ തന്നെ ചെറുപ്പത്തിലെ എനിക്ക് റേഡിയോ ഇഷ്ടമാണ്. പണ്ടത് നമ്മളെ വീട്ടിൽ റേഡിയോ ഇല്ലാത്തവരും കൂടെ അടുത്തുള്ള വീട്ടിലേക്കാണ്
0: കേൾക്കാൻ
1: പോവുക. ഭയങ്കര ഇഷ്ടമാണ് റേഡിയോത്തിന്.
0: അതെ. അപ്പൊ
1: പിന്നെ ഈ വൈകുന്നേരങ്ങളിലെ ഒരു വിദ്യാഭ്യാസ അല്ല അതില്ലേ വിദ്യാഭ്യാസ പരിപാടിയില് പരിപാടി കേൾക്കാൻ ഇഷ്ടമാണ്. വയലും വീടും ഒക്കെ
0: കേൾക്കാറുണ്ട്.
1: ആ മ്യൂസിക് കേൾക്കാനാ ഭയങ്കര ഇഷ്ടം.
0: തെയ്യാദിനന്തോ
1: പണ്ടത്തെ ഒരു ഓർമ്മയിലേക്ക് ഉണ്ടോന്നൊരു അനുഭവമാണ്
0: റേഡിയോ. ഈ പറഞ്ഞ പോലെ അത് ഒരു ഗൃഹാതുരത ഉണർത്തുന്നതുമാണ്, അതേസമയത്ത് നമ്മുടെ പുതിയ കാലത്തെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതുമാണ് അല്ലേ? രണ്ടുമുണ്ട്.
1: ഓക്കെ,
0: എന്തായാലും

0: താങ്കളുടെ കുട്ടിക്കാല ഓർമ്മകൾ റേഡിയോയുമായി ചേർത്തുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൂടി ഒരു അവസരമായല്ലോ.
1: എല്ലാ പാട്ടും പങ്കല്ലോ, കുട്ടിക്കാലം ഓടിച്ചാടി കളിച്ച നാളുകൾ ഓർമ്മയിലേക്ക് വരിക.
0: അതൊക്കെ അങ്ങനത്തെ ചില സ്മൃതികൾ നമുക്ക് ഒരു വല്ലാത്ത സന്തോഷം തരും അല്ലേ. നമ്മളിപ്പോഴത്തെ ജീവിതം മോശമായിട്ടല്ല എന്നാലും, പക്ഷെ ആ ഒരു കാലം കൈവിട്ടു പോയൊരു കാലത്തിന്റെ ഒരു മധുര സ്മൃതി വല്ലാത്ത ഒരു അനുഭൂതിയായിട്ട് നമ്മളെങ്ങനെ വന്ന് പൊതിയും പോലെ തോന്നും ഇതൊക്കെ പറയുമ്പോ.
1: പാട്ട്
0: നമ്മള് രണ്ടു മൂന്ന് ദിവസം ഇപ്പൊ പിന്നെ കുറിക്കല്യാണം ആ രീതിയിലല്ലല്ലോ അല്ലേ. രണ്ടു മൂന്ന് സോഡയും ഒരു ലൈറ്റും ഒരു മേശയും അല്ലേ.
1: അതെ
0: അതെ അതെ എന്തായാലും അങ്ങനെയൊക്കെ പങ്കെടുക്ക പറയാനുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ഈ ഗാനോത്സവം മാറിയതിൽ ഞങ്ങൾക്കും ഉണ്ട് സന്തോഷം കേട്ടോ. അപ്പോൾ ദിനേശിന് വേണ്ടിയിട്ട് നമുക്ക് പാവം അയ്യേ അയ്യവാച്ചൻ ആ സിനിമയിലെ പാട്ടല്ലേ
1: ഉദ്ദേശിച്ചത്?
0: തെരഞ്ഞു പിടിച്ചൊരു പാട്ടാണല്ലോ അത്.
1: അതെ,
0: അത് നമ്മുടെ ബിച്ചു തിരുമലയുടെ രചനയാണ്. രവീന്ദ്രൻ പാടി രചന, രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ പാട്ടല്ലേ. അധികം എന്തായാലും ദിനേശന്റെ ചോയ്സ് ഉള്ള അധികം നമ്മൾ കേട്ടിട്ടില്ലാത്ത നല്ലൊരു പാട്ടാണ്. എന്നാ നമുക്ക് കേൾക്കാം. അപ്പൊ എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചതിൽ പ്രത്യേക സന്തോഷം. ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂട്ടോ.
1: ഓക്കേ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ബോബേട്ടാ. ഞാൻ
0: നമസ്കാരം.
1: രാജ്കുമാറാണ്. പണ്ട് നമ്മളെ ഓരോ പരിപാടിക്ക് നിങ്ങൾ
0: ആ
1: സംഘടിപ്പിക്കാറ് നിങ്ങൾ വരാറുണ്ടായിരുന്നു
0: അതെ
1: നമ്മളെ
0: അതെ ആ
1: അസോസിയേഷൻ്റെ ഇതിലെ.
0: ആ മനസ്സിലെ ഇവിടെ എവിടെ സ്ഥലം? നമ്മുടെ സ്ഥലം ഞാൻ പറമ്പിൽവ സാറല്ലേ?
1: സാർ അപ്പൊ താമസിക്കുന്നത്? നേരത്തെ നമ്മളെ നിങ്ങളെ സ്റ്റാഫില്ലേ രുക്മിണി ചേച്ചി?
0: ആണ് നമ്മുടെ ഇവിടെ അനൗൺസർ ആയിരുന്നത്. ആ
1: അതെ അതെ അനൗൺസർ ആയിരുന്നു. പിന്നെ
0: ആ
1: ഇവിടെ ബോബേട്ടൻ അന്ന് ഇവിടെ വരെ മകളെ കല്യാണത്തിന് വന്നിരുന്നു.
0: ആ ഹാ ഹാ ഓക്കെ.
1: ഞാനാണ് വഴി അനുസരിച്ചത് ഇങ്ങോട്ട് റോട്ടിലേക്കുള്ള.
0: ആ മനസ്സിലായി മനസ്സിലായി. എന്തൊക്കെയുണ്ട് ഇപ്പൊ? ഞങ്ങൾ അവിടെ BSNL ആയിരുന്നല്ലോ അല്ലേ?
1: അതെ അതെ ഞാനിപ്പോ 2014 VRS വാങ്ങിച്ചതാ.
0: ആ ആ ഇപ്പോ
1: ഇപ്പോ
0: എവിടെയും പോകുന്നുണ്ടോ?
1: ഇല്ല ഞാനിപ്പോ സുഖമില്ലാതായിട്ട് ഇപ്പോ ഒരു 2-3 മാസമായിട്ട് സുഖമില്ലായിട്ട് വീട്ടില് ആണുള്ളത്.
0: അതോ റെസ്റ്റിലാണോ?
1: വാദത്തിന്റെ തകരാറായിട്ട്.
0: ആ അതിന്റെ ചികിത്സയൊക്കെ ആയിരിക്കും അല്ലേ?
1: ആ റെസ്റ്റിലാണ് ഇപ്പോ വീട്ടിലെ.
0: ആ അധികം പുറത്ത് യാത്രകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇപ്പോ ഈ സമയത്ത്?
1: അതെ അതെ അതെ അതെ ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
0: ആ അതെ. അപ്പൊ എന്തായാലും ആ ചില ചിട്ടകൾ പാലിച്ചാലേ നമുക്ക് അതിന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ റേഡിയോ ഒരു കൂട്ടുകാരനാന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
1: പണ്ടേ നമ്മളിത് ബന്ധപ്പെട്ടില്ല.
0: ആ ആ ഞാൻ ഉഷാറായിരിക്കുന്നു. പരിപാടിയൊക്കെ നന്നായിട്ട് പോകുന്നു. റേഡിയോ പരിപാടികളും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ നിങ്ങളെപ്പോലെ കുറെ ആൾക്കാരുമായി എന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം ഞങ്ങൾക്ക് വേറെയുണ്ട്. ഇതുപോലെ നമ്മുടെ ഒരു കുടുംബാംഗങ്ങളോട്, നമ്മളെ വീട്ടുകാരോട് സംസാരിക്കുന്നത് പോലെയാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ. കാരണം അത്രയും സ്നേഹിക്കുന്ന, അത്രയും റേഡിയോനെ ചേർത്ത് നിർത്തുന്ന മനുഷ്യരുമായിട്ടുള്ള സംസാരം എപ്പോഴും ഒരു ഒരു എന്താ പറയുക, ഒരു അനുഭവമാണ്.
1: തീർച്ചയായിട്ടും.
0: അതെ. അപ്പൊ ഞങ്ങളെയും അത് നിങ്ങൾക്കുള്ള പോലെ. ഓ
1: ആർക്കെവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ആർക്കെ?
0: അതെ, ഇവിടെ കോഴിക്കോട് ഉണ്ടല്ലോ. ആ
1: എല്ലാവരും
0: ഉണ്ട്, എല്ലാവരും ഇവിടെ കോഴിക്കോട്ട് തന്നെ ഉണ്ട്. അതെ അതെ ഓക്കെ. അവരോടൊക്കെ അവരോടൊക്കെ പറയാട്ടോ, സ്നേഹാന്വേഷണം അറിയിക്കാം. അപ്പൊ ഇന്ന് രാജേന്ദ്രകുമാറിന് വേണ്ട പാട്ട് നമ്മുടെ ഏതോ കിളിനാഥ മഹസറിലെ പാട്ടല്ലേ? പിന്നെന്താ കേൾപ്പിക്കുക. അപ്പൊ രവീന്ദ്രൻ മാഷ്ടർ ഒരു പക്ഷെ പാട്ടിപ്പോ വെച്ചേ ഉള്ളൂ, അടുത്ത പാട്ടും കൂടി ആയിക്കോട്ടെ.
1: ആയിക്കോട്ടെ.
0: യേശുദാസ് പാടിയതാണ് അരി കുടപ്പനക്കുന്നിന്റെ രചന.
1: സന്തോഷം.
0: ഓക്കെ, താങ്ക് യു, വെൽക്കം.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം നന്ദിത, സാങ്കേതിക സഹായം നിധീഷ് ടി. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. India calls for closer cooperation among BIMSTEC member countries to tackle security and economic challenges amid geopolitical conflicts. Defence Minister Rajnath Singh says government is ensuring development and national security progress on the same path. Supreme Court suggests CBSE to introduce third language from class 5 or 6. India set to launch first hydrogen-powered train to promote green and sustainable rail mobility. PV Sindhu stuns world number 5 Han Yue of China in straight games to storm into quarterfinals of Japan Open badminton tournament. And in cricket, second ODI between India and England to be played in Cardiff this evening.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം 13-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജയദേവ് കോട്ടയം. സംവിധാനം റൂബി ബാബു.
1: അല്ല, ചുമരിൽ വച്ചിരിക്കുന്ന ഈ ഫോട്ടോ ആരാണിത്? എവിടെയോ കണ്ടതുപോലെ.
2: ഓ, അത് കാണാൻ സാധ്യതയില്ല. എന്റെ മകളുടെ ഫോട്ടോയാണത്.

0: ആ എങ്കിൽ മുഖസാമ്യം കാരണം എനിക്ക് തോന്നിയതായിരിക്കും. നൈസ്. എത്രാം ക്ലാസ്സിലാ മകൾ പഠിക്കുന്നത്?
1: ഓ, അതൊരു പഴയ ഫോട്ടോയാണ്. ഇപ്പോഴവളില്ല.

0: അന്വേഷണം എങ്ങനെ, ഏത് വഴിക്കെന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ചിദംബരം നിങ്ങൾക്ക് തന്നെയാണ്. എങ്കിലും ചോദിക്കട്ടെ, ഇപ്പറഞ്ഞ ധനപതി എങ്ങനെയാണ് മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടുന്നത്?
1: വ്യത്യസ്തരായ ആളുകൾ, വർഷങ്ങളുടെ വിടവ്, ഇവയൊക്കെ കണക്ട് ചെയ്ത് മേഘയുടെ തിരോധാനത്തിന് ഉത്തരം തരുമോ എന്ന അന്വേഷണമാണ് ഞാൻ നടത്തുന്നത്. ലേഖ, വളരെ വൈൽഡായ ചില ഊഹങ്ങൾക്ക് പിറകിലാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയാം. ശരിയാകണമെന്നില്ല, പക്ഷേ ആ വഴിക്കും ഒരു ശ്രമം നടത്താമല്ലോ.
0: ഗുഡ്, ഞാൻ നിരുത്സാഹപ്പെടുത്തിയതല്ല. അത് അത്യാവശ്യമായി എന്നോട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ.
1: അതിലേക്കാണ് വരുന്നത്. ധനപതിയോട് സംസാരിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാമെന്ന എന്റെ പ്രതീക്ഷ തെറ്റിപ്പോയിരുന്നു. കാരണം ഒന്നും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരനേ അല്ല അയാൾ.
0: എന്നിട്ട്
1: രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അതും സാധിച്ചെടുത്തു. സംശയം വരാത്ത രീതിയിൽ മഹേശ്വരിയെ രണ്ടു മൂന്നിടത്ത് വച്ച് ഞാൻ യാദൃച്ഛികമെന്ന രീതിയിൽ ക്രോസ് ചെയ്തു.
0: ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ചിദംബരത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടത് ഡേവിഡ് ആരോഗ്യസ്വാമിയെ പറ്റി അന്വേഷിക്കാനാണ്. ഈ ധനപതിയും ഭാര്യയും ഒക്കെ?
1: ഞാൻ തുടങ്ങിയത് ഡേവിഡിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ്. 99.9 ജോളി FM ജോലി ചെയ്തിരുന്ന ഡേവിഡ് ഇന്ന് ഈ ഭൂമിയിലേ ഇല്ല.
0: ആണോ? അപ്പോ ഡേവിഡിനെ പറ്റി ഇനി തിരക്കിയിട്ട് കാര്യമില്ല
1: എന്നാണ് ഞാനും കരുതിയത്. പക്ഷേ ഡേവിഡിനെ തിരക്കി ചെന്ന എനിക്ക് ഡേവിഡിന്റെ ആത്മഹത്യാ വാർത്തയുടെ പേപ്പർ കട്ടിങ്ങുകളാണ് കിട്ടിയത്. സൺഡേ ടൈംസിലെ ചില ഓർമ്മക്കുറിപ്പുകൾ, ചില സഹപ്രവർത്തകർ എഴുതിയത്. എന്നാൽ ഒരു കന്നഡ പത്രത്തിൽ ഡേവിഡ് എന്ന റേഡിയോ ജോക്കിയുടെ മരണത്തെപ്പറ്റി വേറെ എങ്ങും പറയാത്ത ഒരു വിശദാംശം ഉണ്ടായിരുന്നു.
0: എന്താണത്?
1: റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ കൺസോൾ റൂമിൽ മയക്കുമരുന്നിന്റെ ഓവർഡോസ് ഇഞ്ചക്ട് ചെയ്ത് മരണം വരിച്ച ഡേവിഡിന്റെ വാർത്ത.
0: ഓ മൈ ഗോഡ്, എന്തിനെ?
1: എന്റർടൈൻമെന്റ് രംഗത്തെ സെലിബ്രിറ്റികളുടെ സമീപകാല മയക്കുമരുന്ന് ഉപയോഗവും തുടർന്നുള്ള മരണങ്ങളെയും പറ്റിയായിരുന്നു കന്നഡ പത്രത്തിലെ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ.
0: അങ്ങനെയാണ് ചിദംബരം സ്റ്റുഡിയോ തപ്പിയെടുത്തത് അല്ലേ?
1: അതെ. റേഡിയോ ജോക്കിയായ ഡേവിഡ് എന്തിന് തന്റെ സ്റ്റുഡിയോയിൽ ചെന്ന് ആത്മഹത്യ ചെയ്യണം എന്നതായിരുന്നു എന്റെ ഒന്നാമത്തെ സംശയം.
0: അതെ, അത് ശരിയാണല്ലോ.
1: ആ വഴിക്ക് നീങ്ങാമെന്ന എന്റെ തീരുമാനത്തെ കുഴപ്പിച്ചത് മറ്റൊരു കണ്ടെത്തലായിരുന്നു. ഡേവിഡ് ആത്മഹത്യ ചെയ്ത തീയതി
0: എപ്പോഴായിരുന്നു? അത്
1: 2 വർഷം മുമ്പ്, അതായത് 2024 ഡിസംബറിൽ, December 18.
0: ആ തീയതിക്ക് എന്താണ് പ്രത്യേകത?
1: ധനപതിയുടെ ഭാര്യ മഹേശ്വരിയെ കാണും വരെ ആ ഡേറ്റ് ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിരുന്നില്ല എന്റെ ഉള്ളിൽ.
0: എന്നുവെച്ചാ?
1: പിന്നെയും ഒരു 5 വർഷം മുമ്പ്, 2018 December 18, ധനപതിയുടെയും മഹേശ്വരിയുടെയും ഏക മകൾ ഇളവേണി ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നത്. അതായത് ഇളവേണിക്ക് 7 വയസ്സുള്ളപ്പോൾ.
0: അത് യാദൃച്ഛികമായി കൂടെ?
1: അത് യാദൃച്ഛികമാണോ അല്ലയോ എന്ന് ലേഖ നിങ്ങളാണ് എന്നോട് പറയേണ്ടത്.
0: ഞാനോ? ഞാനെങ്ങനെ?
1: അതേ 2018 December 18 നിങ്ങളുടെ ഫോൺ കോൾ കിട്ടി മേഘ എന്ന നവവധു വീട്ടിൽ നിന്നിറങ്ങി കാണാതാവുന്നത്.
0: ചിദംബരം, എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്?
1: അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ഇവിടെ എത്തിച്ചതും അതിനാണ്. പറയൂ, അന്ന് നിങ്ങൾ മേഘയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് എവിടേക്ക് പോകാനായിരുന്നു?
0: ഞാൻ
1: ക്ഷമിക്കണം ലേഖ, ഒരു കുരുക്കഴിക്കാനാണ് നിങ്ങൾ എന്നെ ഹയർ ചെയ്തത്. അതൊടുവിൽ നിങ്ങളെ തന്നെ ചുറ്റി വരിയുമെന്ന് ഞാനും ഓർത്തില്ല.

0: അന്ന, നിന്റെ സുഹൃത്ത് ചിദംബരം പിന്നെ വിളിച്ചില്ലേ?
1: ഇല്ല, അന്ന് കാറ് നിർത്തിച്ച് ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ചിദംബരം വിളിച്ചിട്ടേയില്ല.
0: അതെന്തായിരിക്കും?
1: മര്യാദകേട് കാണിച്ചത് ഞാൻ തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ലേഖ മാഡത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോഴാണ് നമ്മൾ ചിദംബരത്തിന്റെ സഹായം തേടിയത് അല്ലേ? ഒപ്പം മേഘയുടെ തിരോധാനത്തെ പറ്റിയും അറിയാമെന്ന് കരുതി. ഡേവിഡിന്റെ പേര് ഇതിനിടെ വരുമെന്ന് ആരോർക്കുന്നു? ശരിക്കും ഡേവിഡിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്തു പറയണോന്നറിയാതെ കുഴങ്ങിയപ്പോഴാ ഞാൻ ഇറങ്ങി വന്നത്.
0: എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യേ, ചിദംബരത്തെ വിളിക്ക്, അയാളോട് എല്ലാം തുറന്നു പറയാം.
1: ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഈ പറയുന്നേ?
0: അതെ, ഇനിയെല്ലാം ഒളിച്ചു വെച്ചിട്ട് എന്ത് കാര്യമാ? അല്ലെങ്കിൽ നിന്നെയും വെറുതെ ചിദംബരം തെറ്റിദ്ധരിക്കും.

0: ചിദംബരം, എനിക്ക് ഒളിച്ചു വെക്കുക ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിദംബരത്തെ പോലെ ഒരാളോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ ഏൽപ്പിക്കുമോ?
1: ലേഖ, എങ്കിൽ പറയൂ. അന്ന് മധ്യാഹ്നം മേഘ ഇറങ്ങിപ്പോകാൻ കാരണമായ ആ ഫോൺ കോൾ അതെന്തായിരുന്നു?
0: അന്നുച്ചയ്ക്ക് ഞാൻ മേഘയെ വിളിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ്. രണ്ട് ജോഡി ഡ്രസ്സും എടുത്തിറങ്ങാനും പറഞ്ഞു. അതൊരു സർപ്രൈസ് ഒരുക്കാനായിരുന്നു.
1: എന്ത് സർപ്രൈസ്?
0: പുതുതായി വിവാഹിതരായ ചന്ദ്രു മേഘ ദമ്പതികൾക്ക് നന്ദി ഹിൽസിലുള്ള സിൽവർ ക്ലൗഡ് റിസോർട്ടിൽ ഞാൻ രണ്ട് ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ചന്ദ്രുവിന് ഇതറിയില്ലേ?
0: ഒട്ടും അറിയില്ല. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഇത്തരം ട്രീറ്റുകളൊക്കെ വെറുതെ കാശ് ചെലവാക്കാനുള്ള വഴിയെന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. അതിനാലാണ് ആദ്യം മേഘയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതും പിന്നെ ചന്ദ്രുവിനെ വിളിച്ച് വരാൻ പറയാമെന്ന് കരുതിയതും. ഐഡിയ പറഞ്ഞപ്പോ മേഘ ത്രില്ലിലായിരുന്നു. പക്ഷേ ഞാൻ കാത്തുനിന്നിടത്തേക്ക് ഒരിക്കലും അവൾ എത്തിച്ചേർന്നില്ല.
1: മേഘ ബാഗിൽ ഡ്രസ്സും എടുത്തിറങ്ങി എന്നല്ലേ എല്ലാവരും പോലീസിന് കൊടുത്ത മൊഴി?
0: പക്ഷേ എന്നെ തേടി മേഘ വന്നില്ല. രാത്രിയായപ്പോ മേഘയെ കാണാനില്ല എന്ന് പറഞ്ഞ് ചന്ദ്രു തന്നെ വിളിച്ചു. ഒരുപക്ഷെ മേഘ വേറെ എവിടേക്കോ പോയി എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ചിദംബരം പറയുമ്പോഴാണ് ഞാനും ഇതറിയുന്നത്. ഒരു ഇറങ്ങിപ്പോക്കായി എല്ലാവർക്കും ഫീൽ ചെയ്തത് കാരണം പോലീസിനോടും അന്വേഷണം തുടരാൻ ആരും ആവശ്യപ്പെട്ടില്ല.
1: അത് കാത്തിരുന്നത് പോലെ പോലീസ് കേസ് ഫയൽ മടക്കി അലമാരയിലും വെച്ചു.
0: നഗരമല്ലേ, നൂറുകണക്കിന് കാണാതാകലുകൾ. പോലീസും കരുതി കാണും എന്തിനു വയ്യാവേലിന്ന്. ഇപ്പോ തോന്നുന്നു ശരിക്കും അന്വേഷിക്കണമായിരുന്നു എന്ന്.
1: അപ്പോൾ പരസ്പരം ബന്ധമുണ്ടെന്ന് ഞാൻ കരുതിയ ആ യാദൃച്ഛികതകൾ?
0: ഡേറ്റുകളോ?
1: അതെ, 2018 ഡിസംബർ 18 ഒരു യുവതി കാണാതാകുന്നു. അതേ ദിനം വേറൊരു കൊച്ചുകുട്ടി മരണപ്പെടുന്നു.
0: അന്ന് ബാംഗ്ലൂരിൽ നിരവധി മരണങ്ങൾ നടന്നിരിക്കാം ചിദംബരം. അവ കണക്റ്റാക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്.
1: ഡിസംബർ 18 ചരമക്കോളം നിവർത്തി വെച്ച് നോക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. 5 വർഷം കഴിഞ്ഞ് വീണ്ടും അതേ ഡിസംബർ 18 ഒരു ആത്മഹത്യ. ഇവ തമ്മിൽ ഏതോ വിധത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് എനിക്ക് ശക്തമായ ഒരു തോന്നൽ.
0: ഇതിന്റെ സത്യം വെളിച്ചത്ത് വരണമെന്നത് ഇപ്പോഴെന്റെ ആവശ്യം കൂടിയാണ് ചിദംബരം. സംശയനോട്ടങ്ങളുടെ കൂർത്ത മുനകൾ എന്റെ പിൻകഴുത്തിലും വന്നു പതിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്.
2: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം 13-ാം ഭാഗം സമാപിക്കുന്നു.

0: രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, ധനപതി ജയദേവ് കോട്ടയം. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം. സ്റ്റേഡിയം എഫക്റ്റിൽ.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി യശുദാസ് ആലപിച്ചത് ചിത്രം ചോക്ലേറ്റ്.

103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അശോക് ഖോസ്ല ആലപിച്ച ഗസലുകൾ കേൾക്കാം.

അശോക് ഖോസ്ല ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 15 സെക്കൻഡും. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം. ഇനി 4:45 ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം കാൽപ്പന്തോളം കേൾക്കാം.

പരാജയം മണക്കുന്ന ഓരോ ഇരുളിലും അവർ പുതിയ പ്രഭാതം ഒളിപ്പിച്ചു വെക്കുന്നു. ഫുട്ബോളിന്റെ ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യന് പക്ഷേ ഉദിക്കാതിരിക്കാനാവില്ലല്ലോ. അതിന്റെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു അറ്റ്ലാന്റയിലെ മെർസിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന സെമി ഫൈനൽ മത്സരം. ശത്രുക്കളുടെ ചതുരംഗ പലകയിലെ കരുക്കൾക്ക് മുന്നിൽ തളരാതെ അവസാന നിമിഷങ്ങളിൽ കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന മാന്ത്രികത അർജന്റീന പലവട്ടം പുറത്തെടുത്തിട്ടുണ്ട്. ഖത്തറിന്റെ മണ്ണിൽ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ അപ്രതീക്ഷിതമായി നേരിട്ട പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് പിന്നീട് ഓരോ മത്സരവും ഫൈനൽ പോലെ കളിച്ച് ഒടുവിൽ വിശ്വകിരീടം ചൂടിയത് ആധുനിക ഫുട്ബോളിലെ ഏറ്റവും വലിയ കാവ്യനീതിയായിരുന്നു. തോൽവികളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ തന്ത്രങ്ങൾ മെനയുന്ന ശൈലിയാണ് അവരുടേത്. നോക്കൌട്ടിലെ എല്ലാ മത്സരങ്ങളും അർജന്റീന ജയിച്ചതെങ്ങനെയെന്ന് നോക്കുക. എതിരാളികൾക്ക് മാനം മുട്ടെ പ്രതീക്ഷ നൽകി അവർ വിജയത്തിലേക്ക് തിരിച്ചു കയറുന്നു. ആ നീലയും വെള്ളയും കുപ്പായക്കാർ ലോകത്തിന് നൽകുന്ന സന്ദേശം ഒന്നേയുള്ളൂ, പോരാട്ടം അവസാന ശ്വാസം വരെയാണ്. അവിടെ അസാധ്യമായി ഒന്നുമില്ല. ഇംഗ്ലണ്ടിനെതിരെ ഒരു ഗോളിന് പിറകിൽ പോയ ശേഷം രണ്ടെണ്ണം തിരിച്ചടിച്ചാണ് ലയണൽ മെസ്സിയും സംഘവും ഒരിക്കൽ കൂടി കിരീട പോരാട്ടത്തിന് ടിക്കറ്റെടുത്തത്. പരിശീലകരായ ലയണൽ സ്കലോണിയുടെയും തോമസ് തൂഹലിന്റെയും മികവ് ടീം വിന്യാസത്തിൽ പ്രകടമായിരുന്നു. ആദ്യ പകുതിയിൽ വ്യക്തമായ ഗോളവസരങ്ങൾ ആർക്കുമുണ്ടായില്ല. രണ്ടാം പകുതിയിൽ കളി മാറി തുടങ്ങി. ഇംഗ്ലണ്ടാണ് ആദ്യ വെടിപൊട്ടിച്ചത്. 55-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ നടത്തിയ ഉഗ്ര നീക്കം. ഡിക്ലൻ റൈസിലൂടെ മോർഗൻ റോജേഴ്സിൽ റോജേഴ്സ് ബോക്സിലേക്ക് നൽകിയ കൃത്യമായ ക്രോസ് ആന്റണി ഗോർഡൻ അനായാസം വലയിലേക്ക് കൊളുത്തിവിട്ടപ്പോൾ ഇംഗ്ലീഷ് ആരാധകരുടെ ഗാലറി ഇളകിമറിഞ്ഞു. മുറിവേറ്റ അർജന്റീന പതിവുപോലെ ഉണർന്നു. 80 മിനിറ്റ് കടന്നിട്ടും സമനില ഗോൾ പിറന്നില്ലെങ്കിലും സ്കലോണിയുടെ തന്ത്രങ്ങളിൽ വിശ്വാസമർപ്പിച്ചു അർജന്റീന ആരാധകർ. ഇടയ്ക്ക് അലക്സിസ് മാക് അലിസ്റ്ററിന്റെ ഹെഡർ പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്തുവിട്ട ലോങ് റേഞ്ചറിൽ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർഡൻ പിക്ഫോർഡ് നിസ്സഹായനായപ്പോൾ 1-1. പിന്നെ ജയത്തിനായുള്ള മരണക്കളി. അർജന്റീനയുടെ തുടരെയുള്ള ആക്രമണങ്ങൾക്കു മുന്നിൽ ആയുധമില്ലാതെ ഇംഗ്ലീഷ് പ്രതിരോധം പതറി. കളി ഇഞ്ചുറി ടൈമിലേക്ക്. 2-ാം മിനിറ്റിൽ മെസ്സിയുടെ കാലുകളിൽ നിന്ന് പിറന്ന മനോഹരമായ ചിപ്പ് പാസ് ലൗതാരോ മാർട്ടിനസ് തലകൊണ്ട് വലയിലേക്ക് വിട്ടു. വിജയഗോൾ പിറന്നിരിക്കുന്നു. മികച്ച കളി പുറത്തെടുത്തിട്ടും അവസാന നിമിഷങ്ങളിലെ

0: പ്രതിരോധത്തിലെ ഏകാഗ്രതക്കുറവിന് വലിയ വില നൽകി ഇംഗ്ലണ്ട്. കെയ്ൻ ജൂഡ് ബെല്ലിംഗ്ഹാം ജോഡിയുടെ ചിറകിലേറി സെമിയിലെത്തിയ ത്രീ ലയൺസിന് ഒരിക്കൽ കൂടി കണ്ണീർ മടക്കം. 24-ാം ലോകകപ്പിലെ ജേതാക്കൾക്കുള്ള കാത്തിരിപ്പിന് അറുതിയാവുകയാണ്. ഞായറാഴ്ച ന്യൂജേഴ്സിയിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. വാശിയേറിയ സെമിഫൈനൽ പോരാട്ടങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിഞ്ഞ ലാറ്റിൻ അമേരിക്കൻ സിംഹങ്ങളും കരുത്തരായ ഫ്രാൻസിനെ മുട്ടുകുത്തിച്ച് യൂറോപ്യൻ തമ്പുരാക്കന്മാരും കലാശക്കളിക്ക് യോഗ്യത നേടുകയായിരുന്നു. 1962 ബ്രസീലിന് ശേഷം തുടർച്ചയായി രണ്ട് ലോകകപ്പ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമാകാനാണ് അർജന്റീന ഇറങ്ങുന്നത്. അതേസമയം തങ്ങളുടെ രണ്ടാമത്തെ ലോക കിരീടമാണ് സ്പെയിനിന്റെ ലക്ഷ്യം. 2010 ഇവർ ആദ്യമായും അവസാനമായും കിരീടം നേടിയത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയും കൌമാര വിസ്മയം ലാമിൻ യമാലും അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകത ഈ ഫൈനലിനുണ്ട്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയുള്ള സ്പെയിനും ഏത് കടുത്ത സാഹചര്യത്തിൽ നിന്നും ശക്തമായി തിരിച്ചുവരാൻ കേൽപ്പുള്ള അർജന്റീനയുടെ ആക്രമണ നിരയും തമ്മിലുള്ള അംഗമായിരിക്കും ഈ മത്സരം. സെമിയിൽ പരാജയപ്പെട്ട ഇംഗ്ലണ്ടും ഫ്രാൻസും ശനിയാഴ്ച 3-ാം സ്ഥാനത്തിനായി ഏറ്റുമുട്ടും. ലോകകപ്പിൽ ഏറ്റവുമധികം ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ലയണൽ മെസ്സി വീണ്ടും ഒന്നാമതെത്തി. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ മെസ്സി ഗോളൊന്നും നേടിയില്ലെങ്കിലും അസിസ്റ്റുകളുടെ എണ്ണത്തിലാണ് ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെ മറികടന്നത്. ടൂർണമെന്റിൽ ഇതുവരെ 8 4 അസിസ്റ്റുകളുമായി ആകെ 12 ഗോൾ പങ്കാളിത്തത്തോടെയാണ് മെസ്സി ഗോൾഡൻ ബൂട്ട് റേസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 8 3 അസിസ്റ്റുകളുമാണ് എംബാപ്പയുടെ പേരിലുള്ളത്. അർജന്റീനയ്ക്ക് ഫൈനലും ഫ്രാൻസിന് ലൂസേഴ്സ് ഫൈനലും ബാക്കിയുള്ളതിനാൽ ഗോൾഡൻ ബൂട്ട് മത്സരത്തിലെ ആവേശവും തുടരും. ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന ഗോൾഡൻ ഗ്ലൗ റേസിൽ സ്പെയിനിന്റെ ഉനൈ സിമോണാണ് മുന്നിലുള്ളത്. 7-6 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റുമായി പുതിയ ചരിത്രം സ്ഥാപിച്ചിരിക്കുകയാണ് സിമോൺ. 2022-2026 ലോകകപ്പുകൾ ചേർത്ത് തുടർച്ചയായ 650 മിനിറ്റുകൾ ഗോൾ വഴങ്ങാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡും നേടി താരം. 1990 ലോകകപ്പിൽ ഇറ്റാലിയൻ ഇതിഹാസം വാൽട്ടർ സെൻഗ ഗോൾ വഴങ്ങാതെ വലകാത്ത 518 മിനിറ്റായിരുന്നു നിലവിലെ റെക്കോർഡ്. ഐക്കർ കസിയസ് 2010 ലോകകപ്പിലും 2014 ലോകകപ്പിലുമായി സ്ഥാപിച്ച 477 മിനിറ്റുകളായിരുന്നു സ്പാനിഷ് റെക്കോർഡ്. ഇത് നേരത്തെ തന്നെ സ്വന്തം പേരിനൊപ്പം ചേർത്ത സിമോൺ ലോകകപ്പിൽ ക്ലീൻ ഷീറ്റുകളിലും കസിയസിനെ മറികടന്നു. 2010 സ്പെയിൻ ജേതാക്കളായപ്പോൾ കസിയസിന് 5 ക്ലീൻ ഷീറ്റുണ്ടായിരുന്നു. ഇത് 6 ലോക റെക്കോർഡിട്ടു സിമോൺ. ഫ്രഞ്ച് ഫുട്ബോൾ ടീമിനെ ഏറ്റവും അധികം വിജയങ്ങളും ലോക കിരീടവും നേടിക്കൊടുത്ത പരിശീലകൻ ദിദിയർ ദശാംസ് പടിയിറങ്ങി. 2026 ലോകകപ്പ് വരെയായിരുന്നു കരാർ. കഴിഞ്ഞ 14 വർഷമായി ലെസ് ബ്ലൂസിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദശാംസ് ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ്. 2012 ദശാംസ് കോച്ചായി ചുമതലയേറ്റത്. 2016 ടീമിനെ യൂറോകപ്പ് ഫൈനലിലെത്തിച്ചു. 2020-21 യുവേഫ നേഷൻസ് ലീഗ് കിരീടവും. 2018 വീണ്ടും ഫ്രാൻസ് ലോകകപ്പ് ഫൈനലിലെത്തി. 184 മത്സരങ്ങളിലാണ് ദശാംസ് ഫ്രാൻസിനെ പരിശീലിപ്പിച്ചത്. 120 ജയിച്ചപ്പോൾ 29 മത്സരങ്ങളിൽ മാത്രമായിരുന്നു തോൽവി. 35 കളികൾ സമനിലയിലായി. 1998 ആദ്യമായി ഫ്രാൻസ് ലോക ചാമ്പ്യന്മാരാവുമ്പോൾ കളിക്കാരനായി ടീമിലുണ്ടായിരുന്നു ദശാംസ്. അന്നത്തെ സഹതാരവും ഇതിഹാസവുമായ സിനദിൻ സിദാൻ ഫ്രഞ്ച് ടീമിന്റെ പുതിയ പരിശീലകനായി എത്തുമെന്നാണ് റിപ്പോർട്ട്. റയൽ മാഡ്രിഡിന്റെ മുൻ പരിശീലകനാണ് സിദാൻ. ദേശീയ ടീമിന്റെ ചുമതല ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ.

0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മധുവിധു എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കറും ദിവ്യ എസ് മോനും പാടിയത്. അരുൺ ആലാട്ടിന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

ഇനി കേൾക്കാം ആശാൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ചരൺ, ആവിർഭവ് എന്നിവർ പാടിയ ഗാനം, വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജോൺ പോൾ ജോർജിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:20 കേൾക്കാം.
1: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ നിഷ പന്തരങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
2: ആകാശവാണി കോഴിക്കോട് നാടൻ പാട്ട് അവതരിപ്പിക്കുന്നത് നിഷ പന്താരങ്ങാടിയും സംഘവും. സംഘത്തിലെ പാട്ടുകാർ ഷീബ പന്താരങ്ങാടി, ബീധ ബാലൻ, സബിത പരപ്പനങ്ങാടി, അബ്ദുൾ ജലീൽ പരപ്പനങ്ങാടി, സുശീൽ കുമാർ അരിയല്ലൂർ, തുടി ദിലീഷ് കേസി, ചെണ്ട തകിൽ രഞ്ജു പടിയം. നാടൻപാട്ടിനെക്കുറിച്ച് നിഷ പന്താരങ്ങാടി.
3: ഒരു പ്രദേശത്ത് വാമൊഴിയായി പ്രചരിക്കുകയും ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് പാടിപ്പതിഞ്ഞവയുമാണ് നാടൻപാട്ടുകൾ.
4: അധ്വാനം, വിനോദം, കൃഷി, അനുഷ്ഠാനം തുടങ്ങി അതതു കാലങ്ങളിലെ ജനതയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇത് പ്രചാരത്തിലുണ്ട്. തുടി, വീക്ക്, വടിച്ചിലമ്പ്, കോൽച്ചിലമ്പ്, മരം, തകിൽ തുടങ്ങിയ വാദ്യങ്ങളാണ് സാധാരണയായി നാടൻപാട്ടുകളിൽ ഉപയോഗിക്കുന്നത്.
5: എഴുത്തുപാട്ടുകൾ ഒട്ടനവധി ഇന്ന് പ്രചാരത്തിലുണ്ടെങ്കിലും നാടൻപാട്ടിൻ്റെ തനതു സ്വഭാവം നിലനിർത്താൻ ഇത്തരം പാട്ടുകൾക്ക് പൊതുവെ കഴിയാറില്ല. നാടൻപാട്ടിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള പഴയ പാട്ടുകൾ കണ്ടെടുക്കുവാനും പ്രചരിപ്പിക്കുവാനും സമൂഹം തയ്യാറാവേണ്ടതുണ്ട്.
3: ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഊഞ്ഞാൽപ്പാട്ട്, ഉച്ചാറുപാട്ട്, മലയപ്പൊറാട്ട്, വിനോദപ്പാട്ട്, ഉറക്കുപാട്ട്, വെറ്റപ്പാട്ട് തുടങ്ങിയവയാണ്.
2: മലയപ്പൊറാട്ട് എന്ന വിഭാഗത്തിലെ ഒരു ഗാനമാണ് ആദ്യം. കേരളത്തിന്റെ പരമ്പരാഗത നാടൻ പാട്ടുകളുടെ ഒരു വിഭാഗമാണിത്. സാധാരണയായി പ്രകൃതി ദൃശ്യങ്ങൾ, ഗ്രാമജീവിതം, ആരാധന, ദുഃഖം, പ്രണയം എന്നിവയെക്കുറിച്ചെല്ലാം പാടാറുണ്ട്. മേലാളന്മാരുടെ കൊള്ളരുതായ്മകളെ പരിഹാസത്തിന്റെ രൂപത്തിലും പൊറാട്ട് കളിക്കാർ ജനമധ്യത്തിൽ അവതരിപ്പിക്കാറുണ്ട്.

ഇനി ഒരു താരാട്ടുപാട്ട്. ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും വേർപാടിൽ ബന്ധുക്കളോ മിത്രങ്ങളോ പാടുവാനിടയുള്ള പാട്ടാണിത്. സന്തോഷം മാത്രമല്ല പ്രതിഷേധവും സങ്കടവുമെല്ലാം നാടൻ പാട്ടുകളിലൂടെ പ്രകടിപ്പിക്കാറുണ്ട്.

0: നാടൻ പാട്ടുകളിൽ അവസാനമായി വിനോദവേളകളിൽ പാടിയിരുന്ന ഒരു പാട്ട് കേൾക്കാം.
1: മാലുമാലരയ്യ മാലുമാലരയ്യ മാലുമാ

നിഷ പന്താരങ്ങാടിയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. സംഘത്തിലെ പാട്ടുകാർ ഷീബ പന്താരങ്ങാടി, ബീധ ബാലൻ, സബിത പരപ്പനങ്ങാടി, അബ്ദുൾ ജലീൽ പരപ്പനങ്ങാടി, സുശീൽ കുമാർ അരിയല്ലൂർ, തുടി ദിലീഷ് കെ സി, ചെണ്ട തകിൽ, രഞ്ജു പടിയം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: കൺമഷി എന്ന ചിത്രത്തിനു വേണ്ടി കലാഭവൻ മണി പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മോറ എന്ന ചിത്രത്തിനു വേണ്ടി അൽക്ക യാഗ്നിക്, ഉദിത് നാരായൺ എന്നിവർ പാടിയത്.

ഇതോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ടി എം കൃഷ്ണചന്ദ്രൻ പാടിയത്, രചന പി എസ് നമ്പീശൻ, സംഗീതം ജി എസ് ശ്രീകൃഷ്ണൻ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 October 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 October 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ്

0: പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി. ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Union Agriculture and Farmers Welfare Minister Shivraj Singh Chauhan has said that India has recorded a production of 376 million tons of food grains and 377 million tons of horticultural produce this year, despite challenges like climate change. Addressing a press conference in New Delhi, Mr. Chauhan said that the scientists are now going directly to the fields to work alongside the farmers. He highlighted that under Khet Bachao Abhiyan, 1,657 scientific teams reached out to 728 districts, specifically those likely to be affected by El Nino, and engaged with around 1 crore farmers. India has crossed the 1 billion mark in social protection coverage in a social media post. Union Labour and Employment Minister Dr. Mansukh Mandaviya said that India's social protection coverage has expanded from 19% in 2015 to 68.4% in 2026, bringing more than 100 crore citizens under the umbrella of social protection framework. He said this reflects the Narendra Modi government's commitment to Sabka Saath, Sabka Vikas. National Security Advisor Ajit Doval has underscored the need for closer regional cooperation to tackle evolving security challenges amid global geopolitical conflicts. He said BIMSTEC member states need to work together and take decisive actions for their mutual benefit. Mr. Doval was speaking at the 5th meeting of the BIMSTEC National Security Chiefs in New Delhi today.
4: BIMSTEC's long-standing goals of regional security, connectivity, capacity building and economic security should continue to drive our collective efforts. For India, BIMSTEC represents our vision of neighborhood first, our commitment to Act East policy and the Mahasagar vision, which stands for mutual and holistic advancement for security and growth across regions.
3: Prime Minister Narendra Modi will flag off India's first hydrogen train between Jind and Sonepat at Jind railway station tomorrow during his visit to Haryana. Designed, engineered and integrated in India, the train has been developed using indigenous technology, reflecting the country's growing capabilities in advanced railway engineering. The launch marks a significant milestone in the country's transition towards clean and sustainable mobility in the railway sector. The sacred city of Puri in Orissa is immersed in an ocean of devotion as the world-renowned Rath Yatra of Lord Jagannath is progressing with immense religious fervor. The ceremonial pulling of the three majestic chariots of Lord Jagannath, Lord Balbhadra and Devi Subhadra commenced this afternoon following the completion of the sacred Pahani Bije and Chera Pahana rituals. Lakhs of devotees are participating in the pulling of the colossal wooden chariots along the Borodonda towards the Sri Gundicha temple, revered as the maternal aunt's abode of the sibling deities. Meanwhile, one devotee lost his life and several others sustained injuries in a stampede during the Rath Yatra. The injured were immediately evacuated by emergency response teams and shifted to nearby hospitals. The district administration, police and fire services swiftly launched rescue and crowd management operations to restore normalcy.

0: The Enforcement Directorate today conducted search operations at 13 premises in connection with a case relating to an alleged terror funding and illegal infiltration network. The premises include Kolkata, North and South Chobbish Parganas and Murshidabad in West Bengal, Ballabgarh at Faridabad in Haryana, Devbandh in Saharanpur, Uttar Pradesh, Delhi and other places. The case originates from an FIR registered by the UP ATS against organized syndicate allegedly involved in facilitating illegal infiltration of Rohingya and Bangladeshi nationals into India, arranging forged Indian identity documents and aiding their rehabilitation in various parts of the country. In men's cricket, India were 44 for no loss in 7.3 overs against host England in the second one-day international of the three-match series in Cardiff when reports last came in. Earlier, England won the toss and opted to field. In badminton, two-time Olympic medalist PV Sindhu outclassed world number 5 Han Yui of China to storm into the quarterfinals of Japan Open in Tokyo today. She will next face Nozomi Okuhara of Japan tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
2: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ കാസർഗോഡ് പറഞ്ഞു. പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. കാസർഗോഡ് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിന്റെ ആദ്യത്തെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കുന്നതിനും നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കും. സംസ്ഥാനത്ത് 100 ദിവസത്തിനകം 5,000 പട്ടയങ്ങൾ നൽകുമെന്നും ഭൂമിയുടെ ഫെയർ വാല്യൂവിന്റെ കാര്യത്തിൽ ഏകീകരണം ഉണ്ടാകുമെന്നും ഫെയർ വാല്യൂ വിഷയത്തിൽ അപാകതകൾ പരിഹരിക്കുന്ന പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി പരപ്പ ബ്ലോക്കിലെ 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് തയ്യാറായി. നിലവിൽ 7 ആരോഗ്യ കേന്ദ്രങ്ങൾ NQAS നിലവാരത്തിലുള്ളതാണ്. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി ഫണ്ട് ലഭിച്ചതിനെ തുടർന്ന് അതിനായുള്ള പ്രവർത്തനം നടന്നുവരികയാണ്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ നടപ്പ് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കലക്ടർ. പട്ടികവർഗ ഉന്നതിയിലും ക്യാമ്പുകൾ നടത്തണം. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പോഷകാഹാര വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കണം. TB രോഗികളെ കണ്ടെത്തുന്നതിൽ 90% സക്സസ് റേറ്റ് ആണ് നിലവിലുള്ളത്. പ്രവർത്തനം കാര്യക്ഷമമാക്കി മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും TB മുക്തമാക്കാൻ സാധിക്കണമെന്നും കലക്ടർ പറഞ്ഞു. ഭാരത് സെൻസസ് 2027 ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വീട് സന്ദർശനം പുരോഗമിക്കുന്നു. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണവും പട്ടിക തയ്യാറാക്കലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. സെൻസസ് പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുന്നതിനായി ജില്ലയെ 2,516 ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ആകെ 2,509 എന്യൂമറേറ്റർമാരും 366 സൂപ്പർവൈസർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സാങ്കേതിക സഹായത്തിന് 9 ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുമുണ്ട്. 40 ഫീൽഡ് ട്രെയിനേഴ്സും 7 സെൻസസ് ചാർജ് ഓഫീസർമാരും സെൻസസ് പ്രവർത്തനങ്ങൾക്കായി ജില്ലയിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ സൗജന്യ യാത്ര സർക്കാരിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ കാസർഗോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ച് പരിഹരിക്കും. KSRTCയുടെ കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പോയിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച് ഉത്തരവായിട്ടുണ്ട്. കമ്മിറ്റിയുടെ ചുമതല MLA നൽകും. മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളും ഇതിൽ അംഗമാകുമെന്നും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും വരുമെന്നും മന്ത്രി പറഞ്ഞു. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയും മന്ത്രി സന്ദർശിച്ചു. കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയിൽ നിന്ന് ദീർഘദൂര സർവീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഡിപ്പോ നേരിടുന്ന പരിമിതികളും മന്ത്രി ചോദിച്ചറിഞ്ഞു.

0: വൈക്കം മുഹമ്മദ് ബഷീർ കാലത്തിനതീതമായി ജീവിച്ച മാനുഷിക മൂല്യമുള്ള വ്യക്തിയായിരുന്നുവെന്നും ബഷീറിനെ പോലെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് അനുഭവ സമ്പത്ത് നേടിയ ഒരു എഴുത്തുകാരൻ വേറെയില്ലെന്നും പ്രമുഖ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ പറഞ്ഞു. ബഷീർ കഥകളിലെ അടിസ്ഥാന പ്രമേയം സ്നേഹവും സ്വാതന്ത്ര്യവുമാണ്. ബ്രിട്ടീഷുകാരുടെ നീച ഭരണവും ജാതി വ്യവസ്ഥയും നിലനിന്നിരുന്ന സമൂഹത്തിൽ ബദൽ മനുഷ്യ സങ്കല്പം കൊണ്ടുവരാൻ ബഷീറിന് സാധിച്ചു. എഴുത്തുകാരൻ പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന ആളല്ലെന്നും ചുറ്റുപാടുമുള്ള ജീവിതം കൂടി നന്നായി വായിക്കുന്ന ആളാകണമെന്നും കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ചെറുകഥാ പുരസ്കാരം കെ വി അർജുന് നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര ദാനവും നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പ്രധാന പരിപാടികൾ. വൈകുന്നേരം 6:40 രാത്രി 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥാ അറിയിപ്പുകളും. 7:35 വനിതാവേദിയിൽ മലബാർ മെഡിക്കൽ കോളേജ് ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിത്താരാദേവ് സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം. 8:00 ദിൽസേ ദിൽ തക്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം ശിശിരത്തിനുശേഷം. രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം ടി വി അശ്വതി. രാത്രി 11:00 ലളിതഗാനം കേൾക്കാം. ഇനി നാളത്തെ പ്രധാന പരിപാടികൾ. നാളെ രാവിലെ 6:00 വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മൂസക്കോയ നടുവണ്ണൂർ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ കവിത പാവം മാനവഹൃദയം ആലപിക്കുന്നത് സിത്താര ടിപി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 ഓപ്പൺ ഫോറം നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യത്തിൽ ഡോക്ടർ നദീമു റഹ്മാൻ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. തുടർന്ന് നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. തുടർന്ന് ഗാന്ധിമാർഗം, രാഗപരാഗം, കൃഷിദീപം, ഇളയനില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ. 9:30 ഇശൽമാല. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്പോൺസേഡ് പരിപാടി NHM റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം കാൽപന്തോളം. 5:00 പി ബീന പാടിയ മാപ്പിളപ്പാട്ടുകൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. വൈകുന്നേരം 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും പരിപാടിയിൽ ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല എം പ്രകാശുമായുള്ള അഭിമുഖം. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥാ അറിയിപ്പുകളും. 7:35 യുവവാണി. 8:00 രാത്രി 8:40 ചലച്ചിത്രഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സാഹിത്യരംഗത്തിൽ ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ KM നരേന്ദ്രൻ ചെയ്ത പ്രഭാഷണം.

ആർ രാജശ്രീയുടെ ആർത്രയേകം എന്ന നോവലിനെ കുറിച്ച് പി രശ്മി സംസാരിക്കുന്നു. സരസ്വതി ബിജു എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. രാത്രി 10 മണിക്ക് ജയശ്രീ രാജീവിന്റെ സംഗീത കച്ചേരി. വയലിൻ ഇടപ്പള്ളി അജിത് കുമാർ. മൃദംഗം ബാലകൃഷ്ണ കമ്മത്ത്. വീണ എം.എൻ. ബൈജു. ഓടക്കുടൽ ജയപ്രകാശ്. രാത്രി 11 മണിക്ക് ലളിതഗാനം കേൾക്കാം. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: पाङ्चुकस्य नियमितचिकित्सकीयपरीक्षणे प्रशासनस्य कापि विप्रतिपत्तिः नास्ति, अपि तु पूर्णसहमतिः अस्ति। प्रधानमन्त्री नरेन्द्रमोदी श्वः हरियाणा चण्डीगढ़ पंजाब स्थलानां प्रवासाय निर्गमिष्यति। अत्रावसरे प्रधानमन्त्री हरियाणायाः जिन्द रेलस्थानके जिन्द सोनीपत क्षेत्रयोः भारतस्य प्रथमाय हाइड्रोजन संचालित रेलयानाय हरितपताकां प्रदर्शयिता। अनेनैव सह श्रीमोदी जिन्द नगरस्थे एकलव्य क्रीडांगणे सप्तशताधिक 14,000 कोटि रूप्यकाणां विभिन्नानां विकासात्मक परियोजनानां आधारशिलां स्थापयिष्यति। द्विवारं ओलंपिक पदक विजेत्री भारतस्य कीर्तिमयी क्रीडिका पीवी सिंधुः अद्य स्वकीयं एकं सर्वोत्कृष्टं प्रदर्शनं विहितवती। चीनदेशीयां क्रीडिकां हान युए इत्येतां पराजित्य जापान ओपन सुपर 750 बैडमिंटन प्रतियोगितायाः प्रागुपान्त्यचरणे ससंभ्रमं प्रविष्टा। भारत इंग्लैंड देशयोर्मध्ये द्वितीया एक दिवसीय स्पर्धा अद्य सांप्रतं कार्डिफ नगरे जायमाना वर्तते। इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISRO തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോണോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, 1 എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാവും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
2: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
4: All the technology that is there, which has been developed by me, myself, am I a servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the 4 walls of laboratory if it doesn't come out of 4 walls and goes to the people who is standing there in the queue?
2: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി K. മുരളീധരൻ.

ഭക്ഷ്യസംരംഭങ്ങൾക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യസംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിന്

0: വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9 ക്ലാസ് പാഠ്യപദ്ധതിയിൽ മൂന്നാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. മൂന്നാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9 ക്ലാസ്സിന് പകരം 5 ക്ലാസ്സിലോ 6 ക്ലാസ്സിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3-ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 90 എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1 പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും.

0: നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഇനി കേൾക്കാം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകി വിജയപ്രകാശ് പാടിയ ഗാനം ചിത്രം ചാർലി.

0: ആകാശവാണി, ഈ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം.
1: വയനും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില സാഹചര്യങ്ങൾക്ക് മൗനത്തിനോളം പോകുന്ന ഒരു ചികിത്സയില്ല. ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതികരണവും. അത് നമ്മെ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന വാക്കുകളിൽ നിന്നും രക്ഷിക്കുന്നു. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. കാരണം മൗനം പല നഷ്ടങ്ങളും ഒഴിവാക്കുകയും മനസ്സിന് സമാധാനവും ജീവിതത്തിന് പക്വതയും നൽകുകയും ചെയ്യുന്ന ഏറ്റവും നല്ല വഴികളിലൊന്നാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പരിപാടികളും. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, താറാവുകൾക്ക് താറാവ് വസന്ത എന്ന വൈറസ് രോഗത്തിനെതിരായ ആദ്യത്തെ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കന്നുകാലികളുടെ പ്രജനന രംഗത്ത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവിക പ്രസവവും സ്വാഭാവിക ഇണചേരലും മാത്രമായിരുന്ന കാലത്തുനിന്ന് ഇന്ന് കൃത്രിമ ബീജാധാനം, ഗർഭപരിശോധന, മികച്ച ജനിതക ഗുണമുള്ള കാളകളുടെ ബീജ ഉപയോഗം തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളിലേക്ക് കന്നുകാലി വളർത്തൽ വളർന്നുകഴിഞ്ഞു. മുമ്പ് പശുക്കളെ സ്വാഭാവികമായി ഇണചേർക്കുകയായിരുന്നു പതിവ്. ഇന്ന് കൃത്രിമ ബീജാധാനത്തിലൂടെ പാലുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ കിടാങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഇന്നലെ വയലും വീടും പരിപാടിയിൽ കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം കേട്ടുകാണുമല്ലോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് ഡോക്ടർ കെ തോമസ് മറുപടി പറയുന്നതിന്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ഷിബു ജോർജാണ് ഡോക്ടർ കെ തോമസുമായി സംസാരിക്കുന്നത്.
3: പിന്നെ സർ, ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ പിന്നെ ഇമീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്കത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റ് ആയി പോകുമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് സർ എന്തുവാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
4: നിർബന്ധമായിട്ടും കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ചന പരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസം കൂടുമ്പോഴും ഹീറ്റാവും, ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ചനയാണ്. ഞാൻ ചോദിച്ചു പരിശോധിച്ചോ എന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല. എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ 4 മാസം അല്ലെങ്കിൽ 3 മാസം പുള്ളിക്ക് നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ 60 to 90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം ആകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ വെച്ചിട്ട് ഒരു ഹീൽ ലെവൽ ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ഒഴിച്ച് ആ ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്ററൽ ഫ്ലോ കിറ്റുണ്ട്. ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതേ കർഷകൻ ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും, കറവ നിർത്തിയ കേസുകൾ വരെയുണ്ട്. അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല.

0: അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ ധനനഷ്ടത്തിനും പ്രശ്നത്തിലും അവസാനിക്കും.
1: സാർ പറഞ്ഞ മാതിരി ഇപ്പം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള
0: കിറ്റുണ്ട്,
1: സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ കേസ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.
0: തീർച്ചയായിട്ടും ഒരു മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുവാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20-22 അല്ലെ 18-22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം, എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണതയായിട്ട് അതിൻ്റെ ധാതുലവണ മിശ്രണം ആദ്യം നൽകും. കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രിതം കൊടുത്തിട്ട് കുത്തിവെക്കുവാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ച് ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
1: സാർ സൂചിപ്പിച്ച് ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ, മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം. കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ധാതുലവണ മിശ്രണം പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷേ പല ധാതുലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള, എനിക്ക് തോന്നുന്നു 10-നെക്കാട്ടി 100-100 രൂപയും കൂടെ വ്യത്യാസം വരത്തുള്ള ക്വാളിറ്റിയുള്ള സാധാരണ ലോക്കലിനെക്കാട്ടി, അങ്ങനെ ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതുലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ചന പിടിക്കാൻ കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: വിമല കുടിക്കോട്ട്. പിന്നെ എനിക്കൊരു ട്രാവ് 10 മാസം ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ സീറ്റി ഇടുന്നുണ്ട്, അങ്ങനെ സീറ്റി മാറ്റിയപ്പോഴേ ആ പശുക്കുട്ടിക്ക് മടി വരുവോ. പിന്നെ അത് 14 മാസം ആയപ്പോഴേ ഈറ്റായി തുടങ്ങി.
0: ഇത് സാധാരണഗതിയിൽ ഹോർമോണിന്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ദിവസം ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മതി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മതിയിൽ അതിനെ കുത്തിവെക്കുക.
2: അത് തന്നെ ഇപ്പം 15 മാസം കഴിഞ്ഞു, ഇനി അടുത്ത് ഈറ്റിന് കുത്തിവെപ്പിക്കാൻ പറ്റുമോ?
0: ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ശരീരഭാരം, അതായത് ഒരു മുക്കാ പശുവെങ്കിലും ആവണം, അതാണ് നാടൻ ഭാഷ പറഞ്ഞ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം. അത്രയും ഉണ്ടോ വലിപ്പം? ഉണ്ടോ ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തിവെക്കണം. ഓരോ 20 ദിവസം വിട്ട് ഹീറ്റാവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും, ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ദിവസം ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു? 2-3 ദിവസമേ ഉള്ളെങ്കിൽ അതനുസരിച്ച് ആ ബ്ലഡ് പോകുമ്പോൾ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കും ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ 4-ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ 5-ാമത്തെ ദിവസമായിരിക്കും. ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഹീറ്റ് തുടങ്ങി 2-ാമത്തെ ദിവസം കുത്തിവെക്കുക. അതിൻ്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡൊന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിൻ്റെ ബീജം കുത്തിവെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുട്ടി ഇതുപോലെ സങ്കരേനമായൊരു കുട്ടിയായിരിക്കും. വെച്ചൂറും അല്ല സങ്കരേനം അല്ലാത്തൊരു കുട്ടിയായിരിക്കും. കുത്തിവെച്ച് ചന പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല, കുത്തിവെച്ച് ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിൻ്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. സാർ ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: കർഷകർ ചിന്തിക്കുന്നത് പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം 3/2 ശരീരഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഏജ്,
0: മിനിമം ഏജ് എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന

0: കുട്ടികളാണെങ്കിൽ ഒരു 14 മാസം 15 മാസം ആകുമ്പം ഇതിൻ്റെ ഒരു ശരീരഭാരം ആർജിക്കും. ആ സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ആദ്യത്തിൽ ചെയ്യുന്നതുകൊണ്ട് പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. കാരണമെന്ന് പറയുന്നത് ആദ്യം ഒന്നോ രണ്ടോ ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത്
1: ഒബ്സർവ്
0: ചെയ്യാൻ പറ്റും. ചോര പോകുന്നുണ്ടോ, ചോര പോകുമ്പോൾ എത്രാമത്തെ ദിവസമാണ്. ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് 4-ാമത്തെ ദിവസം ചോര പോകുന്നുണ്ട്. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ 3-ാമത്തെ ദിവസം ആയിരിക്കണം. ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണല്ല, നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ട് അത് 1-ാമത്തെ ദിവസം ഒന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല, ചിലപ്പോൾ തലേന്ന് ഹീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 ദിവസം ഇടവിട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വെട്ടുവാണെങ്കിൽ രണ്ട് ഹീറ്റ് വിട്ടിട്ട് ചെയ്യുക,
0: രണ്ടോ മൂന്നോ ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ 180-200 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽറ്റിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി നമ്മൾ തറവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തി വെക്കേണ്ടത്? അപ്പോൾ അവിടെയും ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരു കന്നുകുട്ടി ഉണ്ടാകണം, അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തി വച്ചിരിക്കണം. നോർമലി ഒരു 45-60 ദിവസത്തിനും ഇടയ്ക്ക് ഈ പശു ഹീറ്റാവാനുള്ള സാധ്യതയുണ്ട്. 60-70 ദിവസത്തിനകം ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാകാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് നല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ കർഷകർ ഇപ്പോഴും നമ്മളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4-ഓ 5-ഓ 6-ഓ മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 3 മാസത്തിൽ കുത്തിവെച്ച ചന പിടിക്കുവാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവല്ലേ, നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8-ഓ 9-ഓ മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2-ഓ 3-ഓ മാസം കഴിയുമ്പോഴത്തേക്കും കറവ പറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിൻ്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കാര്യം ചായതൊന്നും ഇങ്കമില്ല.
1: അപ്പോൾ അതേമാതിരി പിന്നെ നെക്സ്റ്റ് അതിൻ്റെ
0: പ്രോസസ്സ് ഡിലേ ആവുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട് സർ. ഹലോ
2: സാറേ, എന്റെ പേര് വിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പിള്ളാണ് എന്റെ സ്ഥലം.
1: പറഞ്ഞോളൂ വിനു.
2: നമുക്ക് ഒരുപാട് കുത്തിയിരിപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് 2-ാം ചെനയിൽ, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു 2-ാമത്തെ കുത്തിവെപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 10-ഉം 15-ഉം 20 വരെ കുത്തിവെപ്പ് പോയ പശുക്കളുണ്ട്.
0: ഫാം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം, എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്. അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്, വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചന പിടിക്കുക, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൂടത്തുള്ളൂ. ഇനി 2-ഓ 3-ഓ കുത്തിവെപ്പ് കഴിഞ്ഞ് ചന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും ഇത് ചന പിടിക്കാതിരിക്കുന്നത്. ഒരു പശു പ്രസവിച്ചതിന് ശേഷം 75 ദിവസം ആകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 2-ഓ 3-ഓ കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ് വരും, ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഷെഡിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുവല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശു നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ അന്നും ഒരു കുത്തിവെപ്പൂടെ കുത്തിവെക്കണം, എങ്കിലേ ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
2: സാറേ, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ എന്റെ പശുക്കൾ ഹീറ്റ് ആവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. ചിലതൊക്കെ 2-3 ഇടന്ന് ബ്ലഡ് പോവാറുണ്ട്. അത് നമ്മൾ എത്തണ്ടെന്ന് ആ ബ്ലഡ് പോകുന്നത് കൃത്യമായി തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറുമുണ്ട്. എന്താ വെച്ചാൽ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ

0: നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എല്ലയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
1: പുയ്യപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞ ഡോക്ടറുണ്ട്, സബ് സെന്റർ ഉള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
0: ഉണ്ട്, നമുക്ക് ചിലപ്പം പക്ഷേ ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആൾ കാണാം, ചിലപ്പോൾ നമുക്ക് അത് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ.
1: ഇപ്പൊ രാവിലെ ഹീറ്റ് കാണുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ഹീറ്റ് ആണെങ്കിൽ രാവിലെ ചെയ്യാം, ഇതാണ് അതിന്റെ നിയമവശം. പക്ഷേ എല്ലാ പശുക്കളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
0: ചില പശുക്കൾക്ക് ഹീറ്റ് രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്ന പശുക്കളുണ്ട് സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ഹീറ്റിന്റെ അവസ്ഥ നോക്കിയിട്ട് ഹീറ്റിലാണെങ്കിൽ വീണ്ടും തന്നെ കൊടുക്കും. ഹീറ്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇരിക്കുന്ന നാല് ദിവസം അടുക്ക കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുക, ഏതാണ്ട് 32 കുത്തിയപ്പോളോ ചെയ്ത് രണ്ട് മൂന്ന് ട്രിപ്പ് വയറ് കഴുകി. പക്ഷെ ഞാൻ ഡോക്ടറെ നിർത്തിയിട്ടുണ്ട്, എന്താ വെച്ചാൽ രണ്ട് മൂന്ന് കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയും അതിനെ പരിശോധിക്കുകയും അതിന്റെ ഈറ്റത്തിൽ കൂടെ അതിന്റെ കളർ വ്യത്യാസം വന്നാൽ അതിന്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യും.
1: താങ്കൾ ഒരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും രണ്ട് കുത്തിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ചെന പിടിച്ചിട്ടില്ലെങ്കിൽ, രണ്ട് കുത്തിവെപ്പ് എന്നാൽ അടുപ്പിച്ചുള്ള രണ്ട് കുത്തിവെപ്പ് അല്ലേ, രണ്ട് ഹീറ്റിൽ കുത്തിവെപ്പ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഹീറ്റിൽ കുത്തിവെപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സ കഴിഞ്ഞാൽ വെറും വയറ് കഴുക മാത്രം, വയറ് കഴുകുക എന്നാൽ ആന്റിബയോട്ടിക് കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം പിടിക്കത്തുള്ളൂ, ചെന പിടിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം
2: ഇവിടെ. വിനുജി വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കുന്നില്ല, അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ് ഒരു പശു ഇൻഫെർട്ടൈൽ ആണ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചെന പിടിക്കാൻ സാധ്യത ഇല്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
1: നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെൻറ് ചെയ്യുമ്പം വയറ് കഴുകി ഒരു ഇത് മാത്രമല്ല, സയൻറ്റിഫിക്കായിട്ടൊരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ആദ്യം അതിൻ്റെ സമീകൃതമായ ആഹാരം, പിന്നെ റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് പരിശോധിക്കുകയാണെങ്കിൽ അണ്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസ്ലുട്ടി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിലും 100% എല്ലാ പശുക്കളും ചെന പിടിക്കണമെന്ന് നമുക്ക് പറയത്തില്ല. എന്നാലും ഒരു സയൻറ്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻഫെർട്ടൈലാണോ അല്ലെ ഫെർട്ടൈലാണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
2: ചില രോഗങ്ങളും ഉണ്ട്,
1: രോഗങ്ങൾ ഉണ്ട്, ചിലപ്പം ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചെന പിടിക്കത്തില്ല. ഈ യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും, അതിലുപരി നമ്മൾ ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി അതും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സമയമായിരിക്കണം.
2: ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ ഇവരൊക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
1: ഇപ്പോൾ ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനകം ഡിവോം ചെയ്യണമെന്നുള്ളതാണ്, പിന്നെ നമുക്ക് കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ നന്നായിരിക്കുന്നതാണ്. ഈ ഡിവേമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം.
2: ഡോക്ടർ കെ കെ തോമസ്, തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
1: താങ്ക് യു.
3: കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്. ഷിബു ജോർജാണ് ഡോക്ടർ കെ കെ തോമസുമായി സംസാരിച്ചത്. ഡോക്ടർ കെ കെ തോമസിന്റെ ഫോൺ നമ്പർ പറയാം. 9847136 3 8 7

പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവേ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ്, മോർ ക്രോപ്പ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ

0: കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, താറാവുകൾക്ക് താറാവ് വസന്ത എന്ന വൈറസ് രോഗത്തിനെതിരായ ആദ്യത്തെ കുത്തിവയ്പ്പ് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്? ഉത്തരം, 6 ആഴ്ച പ്രായമാകുമ്പോഴാണ് താറാവുകൾക്ക് താറാവ് വസന്തയ്ക്കെതിരെയുള്ള ആദ്യത്തെ കുത്തിവയ്പ്പ് നൽകേണ്ടത്.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: സമാപിക്കുന്നു.
1: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,200 രൂപ, വടകര 25,030 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തവടി 14,800 രൂപ, വടകര 15,500 രൂപ. തേങ്ങാ പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 25,000 രൂപ, പൊന്നാനി 17,500 രൂപ, കോഴിക്കോട് 17,460 രൂപ, മഞ്ചേരി കിൻഡലിന് 4,700 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,600 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 7,000 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, പുതിയത് 37,000 രൂപ. പുകയില മീനമ്പാളയം കിൻഡലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 38,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 17,300 രൂപ, മാനന്തവാടി പുതിയത് 11,600 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര കിൻഡലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 4,800 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,500 രൂപ. കോഴിമുട്ട ലഗോൺ 100ന് കോഴിക്കോട് 740 രൂപ, മാനന്തവാടി 750 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 4,500 രൂപ, മാനന്തവാടി 4,500 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,740 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,750 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,500 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,800 രൂപ, മഞ്ചേരി 4,000 രൂപ, കോഴിക്കോട് 4,000 രൂപ, മാനന്തവാടി 2,600 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാടൻ മട്ട 4,800 രൂപ, ബോധന 3,750 രൂപ. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18,700 രൂപ, മട്ട 4,700 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,700 രൂപ, പൊന്നി 3,900 രൂപ, പാലക്കാടൻ ജയ 4,300 രൂപ, AP1 4,100 രൂപ, ബോധന 3,900 രൂപ. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 4,800 രൂപ, AST 4,200 രൂപ, പൊന്മണി 4,200 രൂപ, വെള്ളപ്പൊന്നി 4,200 രൂപ. കടല കിൻഡലിന് കോഴിക്കോട് 7,400 രൂപ, മാനന്തവാടി 7,200 രൂപ. നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2,550 രൂപ. ഇതോടെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി കാലാവസ്ഥ അറിയിപ്പുകൾ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ പൊതുവെ ദുർബലമായി തുടരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലെയും ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ നേരിയ അളവിൽ മഴ ലഭിച്ചു. തൃശൂർ ജില്ലയിൽപ്പെട്ട കൊടുങ്ങല്ലൂരിൽ 3 സെന്റിമീറ്ററും ചാലക്കുടി ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ 2 സെന്റിമീറ്റർ വീതവും മഴ ലഭിച്ചു. വരുന്ന ഒരാഴ്ച കേരളത്തിലെയും ലക്ഷദ്വീപിലെയും ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയതോ അല്ലാതെയുള്ള ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പുകൾ

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ജോ ജറുവത് ഹൈ കിസാൻ കി ഉസ് പർ റിസർച്ച് കി പേപ്പർ ലിഖ്നേ കേ ലിയേ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ജോ ജറുവത് ഹൈ അപ്നേ ദേശ് കി ധർത്തി കി മാട്ടി കി കിസാൻ കി റിസർച്ച് ഉസ് പേ ഹോഗാ ഇസ്ലിയേ ആപ് ഡിമാൻഡ് ഡ്രിവൻ റിസർച്ച് പർ ഓർ ജോർ ദീജിയേ ഓർ ജോ 52 ടീംസ് ബനി ഹൈ വോ ജൽദി ഓർ കൈസേ അപ്നാ പരിണാം ദേ ഫോക്കസ് കർകേ ക്യോകി ഹമാരാ ഫോക്കസ് വോ കിസാൻ ഹോനാ ചാഹിയേ.
0: ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge.

0: ഹ്യൂജ് ആൻഡ് വി ഫീൽ ദാറ്റ് ദ ഹോൾ സിവിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി ആൻഡ് ദ പീപ്പിൾ കൻ ടേക്ക് ബെനിഫിറ്റ് ഓഫ് ദിസ് ആൻഡ് ക്രിയേറ്റ് എ സ്ട്രോങ് ഇക്കോസിസ്റ്റം ഓഫ് സിവിൽ ഏവിയേഷൻ അക്രോസ് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ കൺട്രി.
1: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTCക്ക് പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മള് സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: CBSE പാഠ്യപദ്ധതിയിൽ 9ാം ക്ലാസ് മുതൽ 3ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൗകര്യപ്രദമായ വിധത്തിൽ 3ാം ഭാഷ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരക രോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകട കാരണം ആയെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമാർ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 12 ലക്ഷത്തോളം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001111 78000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം.

വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500+ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:30.

0: രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്. വനിതാ വേദി. മലബാർ മെഡിക്കൽ കോളേജ് ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതാര ദേവുമായി മിത്ര മോഹൻ നടത്തിയ അഭിമുഖം അവസാന ഭാഗം.
2: ഒരു ഗ്രാമീണ പ്രദേശത്താണല്ലോ മലബാർ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താവുമ്പോൾ തികച്ചും ഗ്രാമീണരായിട്ടുള്ള ആളുകളാണ് കൂടുതലും മാമിന്റെ പേഷ്യൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഒരു സർജനായിട്ട് ചെയ്യുന്ന ഒരു സേവനത്തിന്റെ ഒരു പങ്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നാണ് തോന്നുന്നത്?
3: എനിക്ക് കൂടുതൽ വരുന്നതും ലേഡി പേഷ്യൻസ് ആണ്, അതായത് ഫീമെയിൽസ് ആണ് കൂടുതലും വരുന്ന പേഷ്യൻസ്. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവർ ആക്ച്വലി അവർ അസുഖം മാറിയാലും നമ്മളെ കാണാൻ വരും. എന്നുവെച്ചാൽ അവർ കുറച്ച് നേരം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ വെറുതെ അതിലൂടെ പോകുമ്പോൾ നമ്മൾ OP ടിക്കറ്റ് എടുത്തിട്ട് വരും. അപ്പം ഞാൻ പറയുന്ന ഇനി OP ടിക്കറ്റ് എടുക്കേണ്ട, വെറുതെ പേയ്മെന്റ് നമുക്ക് അവർക്ക് തന്നെ അറിയാം അവർക്കൊരു അസുഖവും ഇല്ല. വെറുതെ അവർക്കൊന്ന് വന്ന് മേ ബി ഒരു 4 കൊല്ലം മുന്നേ അപ്പൻഡിസെക്ടമി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും, നമ്മൾ ചെയ്ത് കൊടുത്തതായിരിക്കും. അത് കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് അവർ വരും. അപ്പോൾ അവർ വരുമ്പോൾ നമ്മളുടെ ചെയ്യും, ഇനിയിപ്പോൾ എന്താണ് അവർക്ക് എന്താ ബുദ്ധിമുട്ടെന്നിരിക്കും, നമ്മൾ അവരെ കാണുമ്പോൾ ആദ്യം ചിന്തിക്കുക. പക്ഷെ അവർ സംസാരിക്കും, വെറുതെ വരുന്നതാണ്, നമ്മളടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് അവർക്ക് കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടാവും, അതൊന്ന് ലെറ്റ് ഔട്ട് ചെയ്തിട്ട് ഒന്ന്
2: പോസിറ്റീവ്
3: ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പ്രത്യേകിച്ച് ഇതൊരു ഗ്രാമപ്രദേശമായനൊക്കെയുണ്ട്, ആൾക്കാർക്ക് അസുഖമില്ലെന്നല്ല, അസുഖമുണ്ട്, അസുഖം ക്യൂർ ആയാൽ പോലും കുറേ ആൾക്കാർ ഒരു മെൻറ്റൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടും ഡോക്ടേഴ്സിനെ വന്ന് കാണാറുണ്ട് എന്ന് തോന്നാറുണ്ട്.
2: അങ്ങനെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് അവർ നമ്മളെ ചികിത്സിക്കുന്നു, നമ്മുടെ അസുഖം ഭേദമാക്കുന്നു, പക്ഷേ അതിനുശേഷവും നമ്മളെ ഓർക്കുന്നു, നമ്മളെ കാണാൻ വരുന്നു, നമ്മുടെ ലൈഫിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മളെ അടുത്ത് ഷെയർ ചെയ്യുന്നു. സോ അങ്ങനെയൊക്കെ തോന്നുമ്പം സക്സസ് ആയിട്ടല്ലേ അത് ഫീൽ ചെയ്യുന്നത്?
3: അതെ അതെ അതെ അതെ. നമ്മളിപ്പം സർജറി എന്ന് പറഞ്ഞാൽ തന്നെ ഇത് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ്, കുട്ടികൾ അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. സർജറി എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി മാത്രമല്ല, മെഡിക്കൽ ഫീൽഡ്, മെഡിക്കൽ ബീങ് എ ഡോക്ടർ കുറച്ച് ടൈം എടുക്കും നമ്മൾ ഒരു ഒന്ന് ബിൽഡപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്കിൽ എന്ന് പറഞ്ഞാൽ ത്രൂ മെനി സർജറീസ് കുറേ കോംപ്ലിക്കേഷൻസ്, കോംപ്ലിക്കേറ്റഡ് സർജറീസ് കുറേ പേഷ്യൻസിനെ കാണുമ്പം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ബ്രാഞ്ചും കൂടിയാണ് സർജറി. മേ ബി കുറേ സ്ലീപ്ലെസ് നൈറ്റ്സ്, ഭക്ഷണമില്ലാത്ത ജീവിതം, കുറേ വഴക്ക് ഫ്രം സീനിയേഴ്സ്, ഫ്രം കൊളീഗ്സ്, കുറേ മെൻ്റൽ പ്രഷേഴ്സ്, ഇതിലൂടെയൊക്കെ കടന്നു പോയാലേ നമുക്കൊരു സർജനായിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഇത്രയും നമ്മൾ കഷ്ടപ്പെടും. ഇപ്പം എൻ്റെ പാരൻസ് എന്നെ ചോദിക്കും, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്, എന്നോടൊക്കെ ചോദിക്കും. ഇതിൻ്റെ ബ്യൂട്ടി വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ട്രീറ്റ് ചെയ്ത് ഇപ്പം മേ ബി ഒരു എമർജൻസി ആയിട്ട് വന്നൊരു പേഷ്യൻറ്റ്, മേ ബി ഒരു റോഡ് ആക്സിഡൻറ്റ് വഴി നമ്മുടെ അടുത്ത് എത്തിപ്പെടുന്നൊരു പേഷ്യൻറ്റ്, നമ്മളവരെ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് അവർ പോയി, അവർ തിരിച്ച് നമ്മളെ അടുത്ത് വരും റിവ്യൂനോ. അപ്പം അവർ നമ്മളെ ഇങ്ങനെ ദൂരത്തു നിന്ന് കാണുമ്പം അവരെ മുഖത്തൊരു പ്രത്യേക സന്തോഷം നമ്മൾ കാണാറുണ്ട്. അവരെ കണ്ണിൽ നമ്മളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ ഒരു ചിരി, ആ ഒരു ജെസ്റ്റർ, അത് മതി നമ്മളെ ഇത്രയും ഹാർഡ് വർക്കിനൊരു വാല്യൂ ഉണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ട്.
2: നമ്മുടെ ത്യാഗങ്ങൾ, ആത്മസമർപ്പണത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ
3: കാണുന്നുണ്ട്.
2: സ്ത്രീകളാണെങ്കിൽ അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നില്ല. അവരെ കൊണ്ട് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് ഒരു ഡോക്ടറെ സമീപിക്കണം, കൺസൾട്ട് ചെയ്യണം എന്നുള്ളൊരു ആശയത്തിലേക്ക് അവരെത്തുന്നത്. അതുവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു, ഒരുപാട് അതുമായിട്ട് മാറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നു. ഒരുപാട് സ്ത്രീ ഗർഭാശയ രോഗങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്.
3: സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നൊരു കാര്യമാണ് സ്ത്രീകൾ, എസ്പെഷ്യലി മദേഴ്സിന് എപ്പോഴും അവരെ ചിൽഡ്രൻ, ഹസ്ബൻഡ്, ഫാമിലി ഇതായിരിക്കും മുന്നിലിരിക്കുക. അപ്പോൾ അവരെ ഹെൽത്തിനെ അവർ സെക്കൻഡറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം ഇവന്തോ അവർ കുറേ പെയിൻ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരതിനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് കൊണ്ട് നടക്കും. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് അവർക്ക് തീരെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമാണ് ഒട്ടുമിക്ക ആൾക്കാരും ഹോസ്പിറ്റൽസിലെത്തുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേഡീസിന് ആക്ച്വലി കുറേ ഇൻഹിബിഷൻസ് ഉണ്ട്, പീരിയഡ്സ് വരിക, അത് തന്നെ അവർ പുറത്തേക്ക് പറയാൻ മടിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. വേറെ കുറേ സർജറി ബന്ധപ്പെട്ടിട്ട് അതിനെ കൊണ്ട് വേറെ കുറേ പ്രശ്നം, കുറേ അസുഖങ്ങൾ, ലൈക്ക് എക്സാമ്പിൾ പൈൽസ്, ഫിസ്റ്റുല, ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, വെരിക്കോസ് വെയിൻസ്, ഇതൊക്കെ ഫീമെയിൽസിനാണ് കൂടുതൽ കാണുന്നത്. അതിനകത്ത് ബ്രസ്റ്റും ഫിസ്റ്റുല, പൈൽസ്, ഇങ്ങനത്തെ

0: അസുഖങ്ങളൊക്കെയാണ് കൂടുതലും ലേഡീസ് കണ്ടില്ല എന്ന് അവർ വെക്കും. ഒരു പോയിന്റ് എക്സ്ട്രീമായി കഴിഞ്ഞാലാണ് അവരെത്തുന്നത്, എസ്പെഷ്യലി ബ്രസ്റ്റ്. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ലേഡീസ് സർജൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ബ്രസ്റ്റിൽ ഒരു മാസമൊക്കെ ഒരു മെയിൽ സർജനെ കൊണ്ട് കാണിക്കാൻ കുറേ പേര് ഹെസിറ്റൻ്റ് ആണ് ആക്ച്വലി. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ നമ്മളെ സൊസൈറ്റിയിലാണെങ്കിൽ പോലും ആൾക്കാർ റെഡിയല്ല. ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ഒരു ബീങ് ഫീമെയിൽ, ഞാനിപ്പോൾ ഒരു പേഷ്യൻ്റെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും ഒരു പോർഷൻ മാത്രമേ അവർ കാണിച്ചു തരുള്ളൂ, ഇവിടെയാണ് മുഴ, അതുമാത്രമേ നമ്മൾ തൊട്ട് നോക്കാൻ പാടുള്ളൂ, അങ്ങനെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ പറഞ്ഞ ആ ഒരു മാറ്റം ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരു ഷൈ അല്ലെങ്കിൽ ഇൻഹിബിഷനിലാണ് നമ്മുടെ സൊസൈറ്റി പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു നേച്ചർ സ്ത്രീകൾക്ക് ഒരു ഇൻബിൽറ്റ് ആയിട്ടുണ്ടായതിനെ കൊണ്ടാണ് അവർ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് എത്താൻ മടിക്കുന്നത്. പക്ഷേ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളൊരു പാർട്ട് ഓഫ് സെൽഫ് ലവ്, നമുക്കും പ്രോബ്ലംസ് ഉണ്ട്, അതിന് സൊല്യൂഷൻസ് ഉണ്ട്, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് നമ്മളൊരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ആ ഒരു കാര്യം സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഒട്ടുമിക്ക ചെറിയ കാര്യങ്ങൾ വലുതാവുന്നതിൻ്റെ മുന്നേ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ ട്രീറ്റ്മെൻറ്റോടുകൂടി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളായിരിക്കും. അത് വലിയൊരു ഡിസീസായി മാറുന്നവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളെ ലൈഫിൻ്റെ ഒരു ഗുഡ് ലൈഫ് കുറഞ്ഞു പോകും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രസ്റ്റിലൊരു ചെറിയ മുഴ കണ്ടു, ബ്രസ്റ്റിൽ വളരെ കോമൺ ആയിട്ട് ഫൈബ്രോയിഡിനോമ എന്ന് പറഞ്ഞ അസുഖം വരുന്നതാണ്, ഒരുവിധം യങ് ഫീമെയിൽസിനൊക്കെ വരുന്നതാണ്. പക്ഷേ നമ്മളത് സ്വന്തമായിട്ടത് അങ്ങ് ഫൈബ്രോയിഡിനോ ഫൈബ്രോയിഡായിരിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വെക്കുകയാണ്, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നില്ല. ഡോക്ടറിന് ചിലപ്പോൾ അത് കാണുമ്പോൾ ഒരു സംശയം തോന്നിയെന്ന് വിചാരിക്കാം. അപ്പം കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടാവും, കുറച്ച് സ്കാൻ, മേ ബി ഒന്ന് എഫ് എൻ എ കുത്തിയെടുത്ത് പരിശോധിക്കുക, നമ്മൾ എഫ് എൻ എ സി എന്ന് പറയും, ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതിൽ നമ്മൾ പേടിക്കുന്നത് എന്താ, ബ്രസ്റ്റ് ക്യാൻസർ കോശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. അതില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. ഇങ്ങനത്തെ ചെറിയ ലീഷൻസ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും വലിയൊരു മുഴയായി മാറുന്നത്, അണ്ടർലൈൻ വലിയൊരു അസുഖം ആയിട്ട് മാറുന്നത്. അപ്പം അതൊക്കെ ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒന്ന് ബ്രസ്റ്റ്, പിന്നെ ഒന്ന് പൈൽസ്. ചെറിയ രീതിയിലുള്ള പൈൽസ് വന്ന് തുടങ്ങും, ബ്ലീഡിംഗ് ഒക്കെ തുടങ്ങുമ്പോഴേ ഇവർ കാണിക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ട്, വലിയ പൈൽസായി മാറി പുറത്തേക്ക് ചാടി ഉള്ളോട്ട് കയറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മളടുത്ത് എത്തുന്നത് ലേഡീസ്. അല്ലെങ്കിൽ സിവിയർ പെയിൻ, ഇത് രണ്ടും വന്നാൽ മാത്രമേ നമ്മളടുത്ത് കാണിക്കാൻ വരുന്നുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പെയിൻഫുൾ അല്ലാതെ നമുക്ക് ലേസർ യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ കുറേ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കാം, ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് വരുത്തുമ്പം തന്നെ ഒത്തിരി ആൾക്കാർക്ക് കുറേ മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പം ഇതൊക്കെ ഒരു പാർട്ടാണ് ലേഡീസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഫീമെയിൽസിൽ ഏറ്റവും കൂടുതൽ, എസ്പെഷ്യലി യങ് ഫീമെയിൽസിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്ന ഒരു സംഭവമാണ് PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അമിതമായി ഭാരം വെക്കുക, മുഖത്തൊക്കെ മുടി വളരുക, പിന്നെ ഭയങ്കര മൂഡ് സ്വിങ്സ്, പീരിയഡ്സ് ഇറഗുലർ ആവുക, ഇതെല്ലാം വേണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിംപ്റ്റംസ് ഉണ്ടായാൽ മതി, അവർ ഡോക്ടർ കൺസൾട്ട് ചെയ്യണം. അവർ കുറച്ച് സമയത്തെ ടാബ്ലറ്റ് കൊണ്ട് മാറാം, കുറച്ച് എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാക്കുകയാണെങ്കിൽ മാറാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവർ റിയലൈസ് ചെയ്യണം. ഞാൻ കുറച്ച് എക്സ്റ്റെൻസീവായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊക്കെ ലേഡീസ് ഇതൊക്കെ കേൾക്കുന്നുണ്ടോ അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ സമീപിക്കേണ്ടതാണ്.
1: മാം അത് പറഞ്ഞപ്പോഴാണ് പല ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷേ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ ആരെ കാണണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനായിരിക്കും പൊതുവേ സ്ത്രീകൾ ആഗ്രഹിക്കുക. മാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ബ്രസ്റ്റ് സംബന്ധമായിട്ടുള്ളതായാലും മറ്റുള്ള ഭാഗങ്ങളായാലും നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമ്മളെന്താണോ അനുഭവിക്കുന്നത് ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ കറക്റ്റ് കേൾക്കാൻ ഒരാൾ എന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആ അസുഖത്തിൻ്റെ ഒരു കാഠിന്യത്തെക്കാൾ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി അവർക്കൊരു റിലീഫ് കിട്ടാന്ന് തോന്നുന്നു.
0: സത്യമാണ്, അതാണ് ബേസിക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ ഒട്ടുമിക്ക സമയത്തും നമ്മൾ അവർ പറയുന്നത്, ചില ആൾക്കാരൊന്നും പറയില്ല, പക്ഷേ ഒട്ടുമിക്ക ലേഡീസും ഒരു ഡോക്ടർ അത്യാവശ്യം അവരുടെ അടുത്ത് കമ്പാഷനേറ്റ് ആണ്. എന്ന് വെച്ചാൽ അവർ തുറന്ന് സംസാരിക്കും. അപ്പം അവർക്ക് ഈ അസുഖങ്ങൾ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, അവർക്ക് ലൈഫിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. മേ ബി ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർ പറയും. അപ്പം നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ അവർക്ക് ഒരു ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി അവർക്ക് ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതി, ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവർ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, ബീങ് എ ലേഡി. ഇപ്പം നമുക്ക് തന്നെ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ.
1: സർജറിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ മാമിന് ഉണ്ടായി?

0: ണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫീമെയിൽ പേഷ്യന്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഓക്കെ ആക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ?
1: ഓ, നമ്മൾ കാണുന്ന ഒട്ടേറെ പേഷ്യൻസ് എസ്പെഷ്യലി നമ്മൾ കോഴിക്കോട്ടുകാർ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും. ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്, ട്രിവാൻഡ്രക്കാർ മോശമാണെന്നല്ല, പക്ഷെ നമ്മളാൾക്കാർ ഒന്നുകൂടെ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്, ലേഡീസ് ആണെങ്കിലും. അപ്പോൾ അവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഹോസ്പിറ്റലിൽ വരാൻ പറ്റുന്നില്ല, ഓരോരോ ഇഷ്യൂസ് ഉണ്ട്. മേ ബി കുട്ടികൾ ഹസ്ബൻഡ് ഒന്നുമല്ല, മേ ബി അവരെ ഫാദർ മദർ ഇവരെയൊക്കെ നോക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒ പി ടൈം കഴിയും നമ്മുടെ. അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുമ്പം അവർക്കും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മളെ എന്ന് തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ അവർക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ റിവ്യൂ പറയാണ്, പലപ്പോഴും ചില പേഷ്യൻസ് എനിക്കറിയാം, അവർ ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് ഒ പി ടിക്കറ്റ് എടുത്ത് വരും. അപ്പോൾ രാവിലെ ഞാൻ എത്തും 7:50, 8 നമ്മൾ ഓപ്പീസ് സ്റ്റാർട്ട് ചെയ്യുക, 7:50 മുതലേ ഞാൻ ഇവരെ അവിടെ കാണും. അപ്പം എനിക്ക് മനസ്സിലാവും ഇവർക്ക് എന്തോ തിരക്കുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. നമുക്കത് മനസ്സിലാക്കി ഇപ്പം നമ്മൾ നേരത്തെ എത്തുകയാണെങ്കിൽ, നേരത്തെ ഇവർ നമ്മളെ വന്ന് കണ്ട് ഇവരെ പ്രശ്നം എന്താ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കിതൊരു ബേഡനായിട്ട് തോന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവരുടെ ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. കുറച്ച് ആൾക്കാർ വളരെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അവരൊരു ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ലേഡീസിനിപ്പം വർക്കിംഗ് ലേഡീസും കൂടെ ആയനക്കൊണ്ട് അവർ വർക്കിംഗ് അവേഴ്സും ഹോസ്പിറ്റൽ ടൈമിങ്സും കൂടെ മാച്ച് ചെയ്യല് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്.
0: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊരു ആശയം ഉണ്ടല്ലോ, എങ്ങനെയാണ് ആ ഒരു ആശയത്തെ സമൂഹം പ്രാവർത്തികമാക്കുന്നത്?
1: അത് ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് കോവിഡ് സമയത്തിലാണ് ഈ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളൊരു സംഭവം നമ്മളെ സൊസൈറ്റിയിലേക്ക് എല്ലാ ബേസിക്കലി അത് നേരത്തെ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മൾ പഠിക്കുന്നൊരു സംഭവമാണ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ കോവിഡ് സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആൾക്കാരത് പ്രാവർത്തികമാക്കി തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഹാൻഡ് ഹൈജീൻ, മാസ്ക് യൂസേജ്, കുറച്ചുകൂടെ ക്ലീനീറ്റ് ആവാൻ തുടങ്ങിയ ആൾക്കാർ, വാക്സിനേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതുമൂലം കുറേ കാര്യങ്ങളൊക്കെ അവർ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇതുവരെ കൺട്രോളിലേക്ക് വന്നു തുടങ്ങിയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് ജങ്ക് ഫുഡ് ഇഷ്ടമായിരിക്കും, പക്ഷെ അത് കഴിക്കരുതെന്ന് പറയുന്നില്ല, ഒരു ബാലൻസ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും.
0: ഒരു സർജൻ എന്ന പ്രൊഫഷൻ എന്നതിനേക്കാൾ ഉപരി ഒരു സർവീസ് ആണെന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ, സോ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്?
1: അത് ബീങ് എ ഡോക്ടർ ഇറ്റ്സെൽഫ്, എന്താ പറയുക, ഞാനൊരു ബേസിക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പേഷ്യൻ്റ് നമ്മളെക്കാൾ മുന്നിലാണ് എല്ലാ ഡോക്ടേഴ്സിനും. ഓക്കെ, ബിക്കമിങ് എ ഡോക്ടർ എന്ന് പറയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ MBBS കാലഘട്ടം മുതലേ നമ്മളെക്കാൾ ഇമ്പോർട്ടൻ്റ് നമുക്ക് നമ്മളെ പേഷ്യൻ്റാണ്. അപ്പം നമ്മൾ ഈ ഒരു സർജൻ ആവാനും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനും ഇതിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്ക് ബോൺ ആയി നിന്നിരിക്കുന്നത് നമ്മളെ പാരൻസ് ആയിരിക്കും, ഒട്ടുമിക്ക ഡോക്ടേഴ്സിനും. നമ്മളെ ഈ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ കയറി കഴിയുമ്പം നമുക്ക് ഇത്രയും വലിയ സപ്പോർട്ടായിരിക്കുന്ന പാരൻസിനെ പോലും നമ്മൾ ചില സിറ്റുവേഷൻസിൽ സെക്കൻഡ് ആക്കും. അവർക്ക് വരുന്ന ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് പോലും നമുക്ക് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്ന അത്ര കെയർ പോലും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ കൂടെ കുറേ ഡോക്ടേഴ്സ് പോകുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചാൽ നമ്മളിപ്പം പാരൻസിന് വല്ല ഹോസ്പിറ്റൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് കുറച്ചൊന്ന് മീൻസ് നമുക്ക് അവരെ കൂടെ തന്നെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ മേ ബി ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്ത ഡേറ്റിനാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ ഫുൾ ക്യാരീഡ് ഓൺ ടു ദ പ്രൊസീജിയർ ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസ് പലപ്പോഴും വരാറുണ്ട്. അതൊക്കെ ബേസിക്കലി ഒരു കംപ്ലീറ്റ് സാക്രിഫൈസ് ആണ്, അത് എല്ലാ ഡോക്ടേഴ്സും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് വേറൊരാൾക്ക് കൊടുത്ത് ജീവിക്കുക, അതാണ്. അത് നമ്മളൊരു എൻജോയ്മെൻറ്റ് കാണുന്നുമുണ്ട്.
0: മാം നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട ചില സിറ്റുവേഷൻസ് വരാറുണ്ട്, അത്തരത്തിലുള്ള ഈ സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻസ് എടുക്കുന്ന ആ ഒരു അത് ഭയങ്കര പ്രഷറായിരിക്കുമല്ലോ, അങ്ങനത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്?
1: ഒരുപാട് സിറ്റുവേഷൻസ് വരാറുണ്ട് സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻസ് എടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ്, എസ്പെഷ്യലി സർജിക്കൽ ബ്രാഞ്ച് ആയതിനെക്കൊണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒട്ടുമിക്ക സമയത്തും പേഷ്യൻ്റ് ചിലപ്പം കോൺഷ്യസ് ആയിരിക്കില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കാര്യം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ പറഞ്ഞാലല്ലേ നമുക്ക് അവരെ മുകളിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ സംസാരിക്കും, നമ്മൾ അവർക്ക് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ മീൻസ് ഹസ്ബൻഡാണെങ്കിൽ വൈഫിനോട് അല്ലെങ്കിൽ പാരൻസിനോട് പൈസേൻ്റെ സാരമെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കും, നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. അപ്പം പോലും പല സിറ്റുവേഷൻസിൽ ഒട്ടുമിക്ക പേഷ്യൻസിൻ്റെ കൂടെയുള്ള ആൾക്കാരും പറയാം, ഡോക്ടറിന് എന്താ തോന്നുന്നത്, ഡോക്ടറിന് എന്താണ് ഏറ്റവും കറക്റ്റായിട്ട് തോന്നുന്നത്, അത് ചെയ്താൽ മതി, ഇതാണോ നല്ലത്, എന്നാൽ ഇത് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പലപ്പോഴും ആൾക്കാർ പറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ ലൈഫിന് ഏറ്റവും ബെസ്റ്റ് എന്താണ്, ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ എന്നൊന്നുമല്ല, ഏറ്റവും ബെസ്റ്റ് എന്താ ആ സമയത്തിൽ അത് ചെയ്യും നമ്മൾ. ആ സമയത്തിൽ നമ്മൾ

0: കംപ്ലീറ്റ്ലി വേറെ ഒന്നുമില്ല നമ്മളെ തോട്ട്. ഇതായിരിക്കും നമ്മളെ തോട്ട്, ഏറ്റവും ബെസ്റ്റ് ആ പേഷ്യൻ്റ് ലൈഫ് സേവ് ചെയ്യാൻ, ആ ലൈഫ് നേരെ പോകാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് കുറവായിരിക്കും. നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഒന്നുകൂടെ കാമായി തിങ്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്താൽ പോലും അതിനൊരു പ്ലാൻ ബിയും കൂടെ നമ്മൾ വെക്കും. അഥവാ അത് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ വോട്ട് ഇസ് പ്ലാൻ ബി, അതും കൂടെ പറഞ്ഞതിന് ശേഷമേ നമ്മളൊരു ഓപ്പറേഷന് കയറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ഒന്നുകൂടെ ഒന്ന് ഈസി ആവും. ഈവൻ ദോ വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ മുകളിൽ നിന്ന് പോലും. പിന്നെ പല സിറ്റുവേഷൻസിൽ നമുക്ക് വല്ല ഡയഗ്നോസിസിന് സംശയം, ഡിലമ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സർജൻസ് യൂഷ്വലി വർക്ക് ആസ് എ ടീം. അപ്പം നമുക്ക് ടീം ഉണ്ട്, നമ്മുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ടീം മെമ്പർ, അല്ലെങ്കിൽ നമ്മൾ ആസ് എ ഹോൾ എല്ലാവരോടത്തും ഒരു അഭിപ്രായം ചോദിക്കും ഇൻ സച്ച് സിറ്റുവേഷൻസ്. ബട്ട് ആ സിറ്റുവേഷൻസ് വേറെ, നമുക്ക് അങ്ങനത്തെ ഒരു ഒരു ടീം ഡിസ്കസ് ചെയ്യാനുള്ള ടൈമോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്താണ് ആ പേഷ്യൻ്റെ ലൈഫിന് അത് നമ്മൾ ചെയ്തിരിക്കും. അതിന് പിന്നെ തോട്ട്, സെക്കൻഡ് തോട്ട് ഒന്നുമില്ല. അതിന് നമുക്ക് നോ റിഗ്രറ്റ്സ് ടു.
1: ആ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ എത്രത്തോളമായിരിക്കും? ഒരുപാട് സമ്മർദ്ദങ്ങളിൽ കൂടെയും ടെൻഷനിൽ കൂടിയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. കാരണം അത്രയും ആളുകൾ, ആ ഒരു പേഷ്യൻ്റ്, അവരുടെ ഫാമിലി മൊത്തം ട്രസ്റ്റ് ഡോക്ടറിൻ്റെ കയ്യിലാണ്. സോ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്?
0: അത് ആക്ച്വലി ഭയങ്കര സ്ട്രെസ്സാണ്. ഞാനെപ്പോഴും വീട്ടിൽ പറയും എന്ന് വെച്ചാൽ, ആ ഒരു പേഷ്യൻ്റ് ഓക്കെ ആയി വീട്ടിൽ പോകുന്ന വരെ ഒരു ഡോക്ടർ കംപ്ലീറ്റ്ലി മീൻസ് ഇപ്പം നമ്മൾ വീട്ടിൽ പോയാൽ പോലും നമ്മുടെ മൈൻഡ് ഹോസ്പിറ്റലിലായിരിക്കും. നമുക്ക് അത്രയും ഒരു പ്രഷറുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പം അത് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ പല ആൾക്കാർക്ക് പല രീതികളായിരിക്കും. നമ്മൾ വിൽ ഡു ദ ബെസ്റ്റ്. നമ്മൾക്ക് പറ്റുന്നത് അവർക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മൾ അത്രയും അറ്റ്മോസ്റ്റ് കെയർ അവർക്ക് കൊടുക്കും. നമ്മളെ ടൈം, നമ്മളെ എനർജി, നമ്മളെ ഹെൽത്തിൻ്റെ ഒരു ഭാഗം വരെ ഇവർക്ക് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ബാക്കി നമ്മൾ ചെയ്യാൻ തന്നെയല്ലേ ഉള്ളൂ, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. അപ്പം കുറച്ച് ദൈവത്തിനെയും വിളിക്കും, പ്രാർത്ഥിക്കുക. അതാണ് പിന്നത്തെ ഒരു സൊല്യൂഷനായിട്ട് തോന്നുക. അപ്പോൾ ഒട്ടുമിക്ക ഡോക്ടേഴ്സിനെയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ റിലീജിയസ് ആയിരിക്കും. റിലീജിയസ് നോട്ട്, നമ്മൾ റിലീജിയൻ ബേസിസിലല്ല, എല്ലാവർക്കും ഒരു പ്രാർത്ഥന ഉണ്ടാവും മനസ്സിൽ. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളെ കഴിവിന് ബിയോണ്ടായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക സ്ട്രെസ്സും അത് വിത്ത് ടൈമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒട്ടുമിക്ക സ്ട്രെസ്സും ഒട്ടുമിക്ക ഫിയേഴ്സും കുറച്ചൊന്ന് കുറഞ്ഞു വരും. നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പം ചില ആൾക്കാർക്ക് നമ്മൾ വിചാരിച്ചൊരു റിക്കവറി ഉണ്ടാവില്ല. അത് ബിയോണ്ട് നമ്മുടെ കൈകൾ ആണ് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി റിലീഫ് തരുമെന്ന് തോന്നുന്നു.
1: ഓക്കെ മാം, ജനറൽ സർജറി എന്ന മേഖലയെക്കുറിച്ച് കൂടുതൽ അറിവ് നമ്മളോടൊപ്പം പങ്കുവെക്കുക എന്നതിനേക്കാൾ ഉപരി, ആസ് എ ഡോക്ടർ ഒരു സർജൻ്റെ കൃത്യത, കരുതൽ, ഡെഡിക്കേഷൻ ഇതൊക്കെ എത്രത്തോളമാണെന്നാണ് അതും കൂടിയാണ് മാം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഒരുപാട് നന്ദി മാമിൻ്റെ വിലപ്പെട്ട സമയവും അതുപോലെ തന്നെ അനുഭവങ്ങളും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് താങ്ക് യു.
0: താങ്ക് യു.
1: മലബാർ മെഡിക്കൽ കോളേജ് ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതാര ദേവുമായി മിത്ര മോഹൻ നടത്തിയ അഭിമുഖമാണ് കേട്ടത്.
2: വനിതാവേദിയിൽ ഇനിയൊരു പാട്ടു കേൾക്കാം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 3 പതിറ്റാണ്ടോളം ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തന്റെ സ്വരസാന്നിധ്യം അറിയിച്ചൊരാൾ. പാടുന്നത് കേട്ടാൽ ലതാ മങ്കേഷ്കർ ആണോ എന്ന് തോന്നിപ്പോകുന്ന അത്ര ആ ശബ്ദത്തോട് സ്വരചേർച്ചയുള്ള ഒരാൾ, സുമൺ കല്യാൺപൂർ.

0: ദിൽ സേ ദിൽ തക്.
1: 1937 ജനുവരി 28 കൊൽക്കത്തയിലാണ് സുമൻ ജനിച്ചത്. കർണാടകയിലെ ഉടുപ്പിയിലെ ഹേമാദി എന്ന ഗ്രാമത്തിലെ സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ് സുമൻ.

0: ദിൽ സേ ദിൽ തക്.
1: സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ശങ്കർ റാവു ഹേമാദിയായിരുന്നു പിതാവ്. ജോലി ആവശ്യാർത്ഥം ദീർഘകാലം കൊൽക്കത്തയിലായിരുന്നു ശങ്കർ റാവു. സുമന് 3 വയസ്സുള്ളപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ധാക്കയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി മാറി. പിന്നീട് അവിടെയായിരുന്നു വർഷങ്ങളോളം അവർ കഴിഞ്ഞത്. മാതാവ് സീതയെ കൂടാതെ കുടുംബത്തിൽ 5 പെൺമക്കളും 1 മകനുമുണ്ടായിരുന്നു. അതിൽ സുമനായിരുന്നു ഏറ്റവും മുതിർന്ന കുട്ടി.

0: ദിൽ സേ ദിൽ തക്.
1: 1943 സുമന്റെ കുടുംബം ബോംബെയിലേക്ക് കുടിയേറി. അവിടെ നിന്നാണ് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചിത്രകലയിലും സംഗീതത്തിലും സുമൻ അതീവ താൽപര്യം കാണിച്ചിരുന്നു. ബോംബെയിലെ പ്രശസ്തമായ സെയിന്റ് കൊളംബ ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ പഠനം പൂർത്തിയാക്കിയ സുമന് ചിത്രകലയിൽ ഉന്നത പഠനത്തിനായി പ്രമുഖ സ്ഥാപനമായ സർ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രവേശനം ലഭിച്ചു. അതോടൊപ്പം തന്നെ സുമൻ ശാസ്ത്രീയ സംഗീതവും അഭ്യസിക്കാൻ തുടങ്ങി.

0: ദിൽ സേ ദിൽ തക്.
1: പൂനെയിലെ പ്രഭാത് ഫിലിംസിന്റെ സംഗീത സംവിധായകനും അടുത്ത കുടുംബസുഹൃത്തുമായ പണ്ഡിറ്റ് കേശവറാവു ഭോലെയായിരുന്നു സംഗീതം പഠിപ്പിച്ചിരുന്നത്. ആദ്യമൊക്കെ ഒരു ഒഴിവ് സമയ വിനോദം എന്ന നിലയ്ക്കാണ് സംഗീതത്തെ എടുത്തിരുന്നതെങ്കിൽ പതുക്കെ പതുക്കെ ഉസ്താദ് അബ്ദുൾ റഹ്മാന്റെ പക്കൽ നിന്നും ഗുരുജി മാസ്റ്റർ നവരംഗിന്റെ അടുത്തുനിന്നും അല്പം ഗൗരവത്തോടെ തന്നെ സംഗീതം പഠിക്കാൻ ആരംഭിച്ചു. അതോടെയാണ് സംഗീതത്തെ ഒരു ജീവിതോപാധി എന്ന നിലയിൽ സമീപിക്കാൻ സുമൻ തുടങ്ങിയതെന്ന് അവർ ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുമൻ കല്യാൺപൂരിന്റെ ഇളയ സഹോദരി ശ്യാമ ഹേമാദിയും ഗായികയാണ്.

0: ദിൽ സേ ദിൽ തക്.
1: വീട്ടിൽ എല്ലാവർക്കും സംഗീതത്തോട് അഭിരുചിയുണ്ടെങ്കിലും പരസ്യമായി എവിടെയെങ്കിലും പാടാനോ പെർഫോം ചെയ്യാനോ പിതാവ് അനുവദിച്ചിരുന്നില്ല. എന്നാൽ 1952 ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടാൻ ലഭിച്ച അവസരം നിഷേധിക്കാൻ പറ്റിയില്ല. അന്നു മുതലാണ് സുമൻ കല്യാൺപൂരിന്റെ സ്വരമാധുരി ലോകം

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ആദ്യ ഗാനം കമലദളം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: സുമൻ കല്യാൺ പോരൂരിനെ കുറിച്ച് കൂടുതലറിയാം അടുത്തയാഴ്ച. ഈ അധ്യായം തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ദിൽ സേ ദിൽ തക്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൗകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54:56. ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിലെത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധർ

0: കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിലുൾപ്പെടുന്നു. നെൽകൃഷി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദീഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത്. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗതമന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ട IT കമ്പനി ടാൽ റൂപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 20 റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് എറണാകുളം ജോയിന്റ് ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സെമി കണ്ടക്ടർ ഉൽപാദനത്തിനാവശ്യമായ പ്രകൃതി വിഭവങ്ങൾ, വൈദഗ്ധ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയ അനുകൂല ഘടകങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്ത് നിക്ഷേപങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ് പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി 15 ഓഗസ്റ്റ് വരെയെങ്കിലും നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി N. ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് കാലാവധി തീർന്നവരുടെ പാസ്പോർട്ട് പുതുക്കുന്നതിനുവേണ്ടി സംസ്ഥാനം നേരത്തെ കേന്ദ്ര മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാജിമാർക്കായി പ്രത്യേക സംവിധാനം ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാസ്പോർട്ട് ഓഫീസർമാർക്ക് ഈ അടുത്ത് മാത്രമാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് അപേക്ഷാ തീയതി നീട്ടിവെക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചത്. കർക്കിടകമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. കർക്കിടകം ഒന്നായ നാളെ രാവിലെ 5 മണിക്കാണ് നട തുറക്കുക. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കിടകം 1. വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ഇതിന്റെ ഭാഗമായി നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പിള്ളി ശ്രീധര മേനോനെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പിള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമനയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിനുവേണ്ടി S. ജാനകി പാടിയത്. കൊന്നിയൂർ ഭാസിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി ശിശിരത്തിനു ശേഷം നാടകം. രചന അനിൽകുമാർ തിരുവോത്ത്. ശബ്ദം നൽകിയവർ ബാബുജി കുന്നമംഗലം, ജോബി മാത്യു, ശോഭീഷ് പേരാമ്പ്ര, പുരുഷു ടി.

ഇക്കക്കോടി, വിനോദ് കീഴേടത്ത്, രത്നമ്മ മാധവൻ, എ എൻ ജഷിതകുമാരി, വത്സല ശിവദാസ്, ഐശ്വര്യ രാജ് എ ആർ, ടി വി അശ്വതി, മേരി പി ഇഗ്നേഷ്യസ്. സംവിധാനം ടി വി അശ്വതി.

0: Liebe. ദീപെ ദീപെ മോൻ കരയുന്ന കേൾക്കുന്നില്ല.
1: ആരുടെ മോൻ?
0: ആരുടെ മോനോ? നമ്മുടെ മോൻ.
1: അയ്യോ രമേശേട്ടാ, ഞാൻ മറന്നുപോയി.
0: എന്ത് മറന്നു? മോനെയോ?
1: അല്ല അല്ല രമേശേട്ടാ, സംടൈംസ് ഐ ഫോർഗെറ്റ് എവറിത്തിങ്. ചിലപ്പോ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ. ഫുഡ് ഉണ്ടാക്കാൻ മറന്നു പോവുക, വാഷ് ചെയ്യേണ്ട തുണി അയൺ ചെയ്തു പോവുക. പക്ഷേ ഞാൻ എല്ലാം വേഗം തിരിച്ചറിയും. ദെൻ എവരിത്തിങ് വിൽ ബി ഓക്കെ.
0: നിനക്ക് എന്താ പറ്റിയെ
1: രമേശേട്ടാ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചിലപ്പോ ചിലതങ്ങ് മറന്നു പോവുക. സംതിങ് മിസ്സിംഗ് ഇൻ മൈൻഡ്.
2: അമ്മയുടെ ശക്കര കുട്ടാ, കരയല്ലേടാ. അമ്മയുടെ പൊന്നുമുത്തല്ലേ, വാവ് ഉറങ്ങിക്കേ. വാവാവോ വാവാവോ വാവാവോ വാവാവോ. ഓ ഓ, കരയല്ലേടാ പൊന്നെ. പോട്ടെ പോട്ടെ പോട്ടെ, അമ്മ എടുക്കാലോ. ഉറങ്ങിക്കോട്ടോ.
0: ആ പോട്ടെ, നെവർ മൈൻഡ്. ദീപ, മോൻ വിശന്നിട്ടായിരിക്കും കരയുന്നത്. നമുക്ക് രാവിലെ സംസാരിക്കാം. മോന് പാല് കൊടുക്ക്.
1: അത് വല്ലാത്ത വേദന പോലെ. മോൻ അമ്മിഞ്ഞ് കുടിക്കുമ്പോൾ അവൻ കടിക്കുന്നൊന്നുമില്ല. എന്നാലും വേദന.
0: ആ നോക്കാം, നമുക്കൊരു ഡോക്ടറെ കാണാം.

0: ദീപ, ദീപ ഷർട്ട് അയൺ ചെയ്തതല്ലേ?
1: ആ രമേശ് ചേട്ടാ, ടേബിളിൽ തന്നെ ഉണ്ട്.
0: ആ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? തിരക്കണ്ട, ആയില്ലേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം.
1: അയ്യോ വേണ്ട, ദേ ചട്നിക്ക് വറവിട്ടാൽ മാത്രം മതി.
0: ദീപ ഇതാണോ ഷർട്ട്?
1: ആ എന്തേ, പാൻസിന് മാച്ച് അല്ലേ, മാറ്റണോ?
0: അതല്ല, ഇത് ഇന്നലെ ഇട്ടതല്ലേ, വാഷ് ചെയ്യാനുള്ളതല്ലേ.
1: അയ്യോ രമേശ് ചേട്ടാ, ഞാൻ വീണ്ടും പൊട്ടത്തരം കാണിച്ചില്ലേ. സോറി കേട്ടോ, ഞാൻ വേറെ ഇട്ട് തരാം.
0: വേണ്ട, ഞാൻ ഇട്ടോളാം. നീ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക്, സമയം പോകുന്നു.
1: രമേശ് ചേട്ടാ, മോൻ ഉണർന്നു എന്ന് തോന്നുന്നു, ഒന്ന് നോക്കുവോ?
0: അതെങ്ങനെ ദീപ, ഞാനിവിടെ അയൺ ചെയ്യല്ലേ.
1: അയൺ ചെയ്യേ, ഞാൻ ചെയ്തതാണല്ലോ.

0: ഇവമ്മേ, ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തല്ലേ ഉള്ളൂ, നീ അതും മറന്നോ? ഇന്നലെ ഇട്ട ഷർട്ടല്ലേ നീ വീണ്ടും തേച്ചു വെച്ചത്?
1: ഓ രമേശേട്ടാ, ഞാൻ മറന്നു. ഫുൾ സ്ലീവ് ഷർട്ടാണെങ്കിൽ കൈ തെറുത്ത് വെച്ച് അടയാളെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ ഇട്ടോണ്ട് പോയ അതേപോലെയാ തിരിച്ചു വെക്കുന്നേ. വേർപ്പിന്റെ മണം പോലും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാ?
0: അതൊക്കെ വേറെ വേറെ വാർഡ്രോബിലല്ലേ ദീപാ വെക്കുന്നത്? അതും തിരിച്ചറിയാതായോ?
1: അയ്യോ മോനു, അമ്മത് വന്നിടാ, വീഴല്ലേ. മോനു വാ, വാ കിട്ടാ, കിങ്ക് കുടിച്ചെന്റെ അമ്മയുടെ കുട്ടിക്ക് വാ. രമേശേട്ടാ ഇരുന്നോളൂ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ.

0: അയ്യോ മോനു, അമ്മത് വന്നിടാ, വീഴല്ലേ. മോനു വാ വാ കിട്ടാ, കിങ്ക് കുടിച്ചെന്റെ അമ്മയുടെ കുട്ടിക്ക് വാ. രമേശേട്ടാ ഇരുന്നോളൂ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ.
1: ദീപ
0: എന്താ രമേശേട്ടാ?
1: നമുക്ക് ഒന്നിച്ച് കഴിക്കാം.
0: അയ്യോ ഞാൻ മോന് പാലെടുക്കട്ടെ, രമേശേട്ടൻ കഴിച്ചോളൂ.
1: മോനിപ്പോ ഉണർന്നല്ലേ ഉള്ളൂ, ഉടനെ കുപ്പിപ്പാലോ. അവന് നിന്റെ പാലല്ലേ വേണ്ടത്?
0: അത് രമേശേട്ടാ എനിക്ക് ഭയങ്കര വേദനയാ.
1: എന്ത് ഫൂളിഷ്നെസ് ആണ് ദീപ നീ പറയുന്നത്? സ്വന്തം കുഞ്ഞ് മുല കുടിക്കുമ്പോ അമ്മയ്ക്ക് വേദനയാണ്, ഇതാദ്യം കേൾക്കുക. അനുഭൂതിയാണെന്നാ കേട്ടിട്ടുള്ളത്.
0: ഓ അതെനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ അമ്മയാകുന്നത്. എനിക്ക് ഭയങ്കര വേദനയാ.
1: ഇറ്റ്സ് ആൻ എക്സ്ക്യൂസ്, ബ്യൂട്ടി കൺസേൺ ആണ്, അതാ.
0: നോ രമേശേട്ടാ, വേദനിച്ചിട്ടാ എന്റെ മോനോട് ഞാൻ അങ്ങനെ ചെയ്യോ?
1: ആ ദീപ നീ ഇരിക്ക്, എനിക്കൊന്ന് സംസാരിക്കണം. ഇതിങ്ങനെ തുടർന്നാ പറ്റില്ല.
0: സംസാരിക്കാനോ? വേഗം പോണെന്ന് പറഞ്ഞിട്ട്.
1: നോ പ്രോബ്ലം, ഐ വിൽ മാനേജ് ഇറ്റ്. ദീപ ഇരിക്ക്, നമുക്ക് ഒന്നിച്ച് കഴിക്കാം.
0: എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടാ, ഞാൻ വൈകിയേ കഴിക്കാറുള്ളൂ.
1: എന്റെ കൂടെ ഇരിക്ക് ദീപ.
0: ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടോ?
1: ഉപ്പില്ല.
0: അയ്യോ മറന്നു, ഞാൻ ഉപ്പെടുക്കാം.
1: വേണ്ട, സാമ്പാറുണ്ടല്ലോ, നീ ഒന്ന് അവിടെ ഇരി.
0: എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ.
1: ദീപ നമുക്കിത് വെച്ചോണ്ടിരിക്കണ്ട.
0: എന്താ രമേശേട്ടാ?
1: നിന്റെ ഈ മൈൻഡ് ആബ്സെൻസും മറവിയും നമുക്കൊരു ഡോക്ടറെ കാണാം.
0: അയ്യോ അതിന് മാത്രമൊന്നുമില്ല, ഇനി അതിന് മരുന്ന് കഴിക്കാനൊന്നും എനിക്ക് വയ്യ.
1: ഏയ് മരുന്ന് എഴുതുന്ന ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, ഒരു കൗൺസിലിംഗ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
0: രമേശേട്ടൻ എന്തായി പറയുന്നേ, കൗൺസിലിംഗോ? ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഞാൻ അത്രയ്ക്ക്.
1: അതൊന്നുമല്ല, എന്താ കാരണമെന്നൊന്നും അറിയണ്ടേ, മോനുള്ളതല്ലേ. നിന്റെ മൂഡ് എപ്പോഴാ ചേഞ്ച് ആവുന്നെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ.
0: രമേശേട്ടാ അങ്ങനെ വല്ലാതെ എന്തേലും ഫീൽ ചെയ്തോ?
1: ദീപ കഴിഞ്ഞ ഒരു വർഷമായി തനിക്ക് നല്ല മാറ്റമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് എൻ്റെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ?
0: ആ അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ?
1: ഓ അപ്പൊ ലോങ് പാസ്റ്റ് ഒക്കെ ഓർമ്മയുണ്ട്.
0: അതത്ര ലോങ് പാസ്റ്റ് ആണോ? ഒരു വർഷമല്ലേ ആയുള്ളൂ, മോന്റെ ഒന്നാം പിറന്നാളിന് 3 ദിവസം ബാക്കി നിൽക്കുകയല്ലേ. അല്ലെങ്കിലും ചിലതൊക്കെ മുഴുഭ്രാന്തായാലും ഓർമ്മയിൽ നിന്നും ആയില്ല.

0: മമ്മി ഞാൻ എത്തി.
1: ഓ എന്റെ മോർണിംഗ് എത്തിയോ? ഞാൻ കരുതിയത് നിന്റെ അനിയത്തിയാവും ആദ്യം എത്തുക എന്നാ.
0: ഓ നിഷ വന്നില്ലേ?
1: ഇല്ലടാ. ആ എവിടെ എന്റെ പഞ്ചാരക്കുട്ടൻ? അച്ചമ്മ കാത്തിരിക്കല്ലേ എന്റെ പൊന്നോനെ?
2: മോശില്ല, അച്ചമ്മയാ.
1: ഓ അവൻ അച്ചമ്മയെ വലിയ പരിചയം കാണില്ല. അതിനെങ്ങനെയാ, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണ്ടേ? എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ടും വരില്ല.
2: അമ്മക്ക് എന്താ അങ്ങോട്ട് വന്നാല്? ഇവിടെ എന്തോ ഇത്ര വലിയ തിരക്ക്.
1: എന്റെ മോളെ അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നീ അങ്ങ് തടിച്ചു പോയല്ലോ ദീപേ.
2: കൊറച്ചൊന്ന് തടിച്ചല്ലേ ഉള്ളൂ.
1: എന്നാരാ പറഞ്ഞത്? അതിനെങ്ങനെയാ പ്രസവരക്ഷ എന്ന് പറഞ്ഞ് എന്തൊക്കെയാ നിന്റെ അമ്മ നിന്നെ കൊണ്ട് തീറ്റിച്ചത്? പിന്നെ വെറുതെ ഇരിപ്പു.
2: അത് നേരാ, വെറുതെ ഇരിപ്പ. രമേശേടന്റെ ഒരു ഷർട്ട് മിസ്തിരിയിട്ട് മോനെ നോക്കി വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി.
0: നിങ്ങൾ അകത്തോട്ട് കയറി, എന്നിട്ടാവാൻ ബാക്കി.
1: ഓ കരയല്ലട പൊന്നേ. അച്ഛമ്മ എന്തൊക്കെയാ എന്റെ മക്കൾക്ക് വാങ്ങി വെച്ചിരിക്കുന്നു നോക്കിക്കേ തക്കറക്കുട്ട.
2: രമേശേടാ ഈ ബാഗ് ഒന്ന് എടുത്തേ.
0: ആ ഇങ്ങതാ.
1: ദീപയുടെ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? അച്ഛനിപ്പോ റിട്ടയർഡ് ആയി അല്ലേ?
2: ആയി അമ്മേ.
1: അമ്മക്കിനി എത്ര കൊല്ലം ഉണ്ട്?
2: 2 വർഷം. ഇപ്പൊ ഹെഡ്മിസ്ട്രസ്സാ, വലിയ തിരക്കാ.
1: ആഹാ നിഷമോള് വന്നു എന്ന് തോന്നുന്നു.
3: അമ്മേ ഞങ്ങള് വന്നു.
1: ആഹാ.

0: എന്റെ പൊന്നുമോള്, കാണട്ടെ.
1: അയ്യോ, നീ കൊറച്ച് ക്ഷീണിച്ചല്ലോടി.
2: അതൊക്കെ അമ്മക്ക് തോന്നുന്നത്, അമ്മേ അവിടെ ഒരു പണിയുമില്ല, വെറുതെ ഇരിപ്പമ്മേ.
0: പിന്നെന്താ, വെമ്മക്കളെ കെട്ടിച്ചു വിടുന്നത് ഭർത്താവിന്റെ വീട്ടില് മേയ്ക്കാട്ട് പണിക്കാ? ആ രാമേന്ദ്ര, മോൻ ഇരിക്ക്.
2: ദീപേച്ചി, ചേട്ടൻ എവിടെ?
3: ഡ്രസ് മാറി അനീഷ.
2: അമ്മേ, മോനിങ്ങാ.
0: അതിന് നമ്മളെ ഒന്നും പരിചയമില്ല.
2: അത് ശരിയാ, അത് പിന്നെ അങ്ങനല്ലേ.
0: ആ ഞാൻ ചായ എടുക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കെ.
2: അമ്മേ, അച്ഛൻ എവിടെ?
0: അച്ഛൻ പുറത്തു പോയതാ മോളെ, ഇപ്പൊ അങ്ങ് എത്തു.
4: ആ അളിയ, എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
5: ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, എപ്പോഴാ തെറിക്കാന്നൊരു രൂപമില്ലെന്ന് മാത്രം.
4: അത് പിന്നെ എല്ലാരെയും സ്ഥിതി അത് തന്നെയല്ലേ.
3: എടി നിഷേ, നിനക്ക് വിശേഷമൊന്നും ആയില്ലേ?
2: അതെ ചേച്ചി, ഞങ്ങൾ നീട്ടി വെച്ചേക്കുവാ. കാര്യങ്ങളൊന്നും അത്ര സ്റ്റേബിൾ അല്ലാന്നാ ചേട്ടൻ പറയുന്നേ. അതിനിടയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടായ വലിയ ബാധ്യതയാ ചേച്ചി.

0: അച്ഛൻ വന്നല്ലോ.
1: ആ എത്തിയോ? എന്റെ മക്കളും മരുമക്കളും കൊച്ചുമോനും. മോനെ എടാ ഇങ്ങു വാടാ, മുത്തച്ഛൻ കാണട്ടെ.
2: അച്ഛന്റെ മീശ കണ്ട അവൻ പേടിക്കും.
1: നിന്റെ കെട്ടിയോനെ എന്റെ മീശ പിടിച്ച് തൂങ്ങിയാ വളർന്നത്, അത് മറക്കണ്ട.
3: ഇതാ ചായ റെഡി, എല്ലാരും ഇരിക്കെ. ദീപേ,
2: ഓ
3: അടുക്കളയിൽ പലഹാരങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് എടുത്തോ.
2: ശരി അമ്മേ.
1: രാമേന്ദ്രൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്?
4: ഓ അതല്ലേലും വാതറപ്പ് കുറവാ.
0: അതിനും കൂടി നീ പറയല്ലോ.
3: അത് നേരാ. ദീപേ എന്താടി നിനക്കതൊന്നും പൊങ്ങുന്നില്ലേ?
4: അമ്മേ ഞാനും സഹായിക്കാം.
3: വേണ്ട വേണ്ട, നീ ഇവിടെ ഇരി, അത് അവള് ചെയ്തോളൂ.
2: എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നിഷ ബുദ്ധിമുട്ടണ്ട, ഒന്നും ശീലമില്ലാത്തതല്ലേ.
3: നീ ആ ഉണ്ണിയപ്പം കൂടി ഇങ്ങ എടുത്തോ ദീപേ.
1: അല്ലട രമേശ, ദീപയ ജോലി അങ്ങ് വിട്ടോ?
0: നിവൃത്തിയില്ലല്ലോ അച്ഛ, മോനൊന്ന് റെഡിയാവുന്നതുവരെ അവളടുത്തു വേണ്ടേ? ഒരു ഡേ കെയറിൽ കൊണ്ടാക്കാവുന്ന പ്രായം വരെ.
1: അതും ശരിയാ, ഇക്കാലത്ത് രണ്ടു പേർക്കും ജോലി വേണം.
5: ദീപേച്ചി പി എച്ച് ഡി ചെയ്യുന്നുണ്ടായിരുന്നില്ലേ?
2: ദാമ്മേ ഉണ്ണിയപ്പം, പി എച്ച് ഡി ഒക്കെ കെട്ടിപ്പൂട്ടി രാമചന്ദ്ര, ആന്ത്രപ്പോളജിയിൽ ഇനി എന്ത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാനാ? നിർത്തി.
4: അപ്പൊ കുടുംബത്തിനൊരു ഡോക്ടർ നഷ്ടായി.
2: അതിനെന്താ, ഒരു ഹൗസ് വൈഫിനെ കിട്ടിയില്ലേ, അതാ ഇപ്പൊ എന്റെ മേൽവിലാസം.
4: എനിക്ക് ആ വാക്കിനോടേ ദേഷ്യം.
2: അതുകൊണ്ടെന്താ, ആ വാക്ക് നമ്മൾ പെണ്ണുങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്.
0: എന്ത് പറ്റി ദീപ?
2: ഒന്നുമില്ല രമേശേട്ടാ, കുറേ നാളായി ചിരിച്ചിട്ട്. അപ്പോ എല്ലാരും കണ്ടപ്പോ മറന്നു ഒരു പരീക്ഷണം.
3: ഏ ചിരി മറന്നു പോവേ.
2: പണ്ട് അച്ഛൻ എന്റെ അനിയൻ സുദീപിന് വാങ്ങിക്കൊടുത്തൊരു കഥാബുക്കിൽ ചിരി നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. അവൾ അത് കണ്ടുപിടിക്കാൻ ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചു, ഞാൻ സ്വന്തം തന്നെ കണ്ടുപിടിച്ചു.
4: പണ്ട് ചേട്ടത്തിങ്ങനെ നിർത്താതെ സംസാരിക്കില്ലായിരുന്നല്ലോ, ഇപ്പൊ ആകെ മാറി.
3: അതെ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ജോലി ഒന്നും തീരില്ല. രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലേ ഓണങ്ങായി, ഒരുപാട് ജോലിയൊക്കെ തീർക്കാനുണ്ട്.

0: അമ്മയ്ക്ക് ആരെങ്കിലും ഒന്ന് സഹായത്തിന് വിളിച്ചൂടെ?
1: ആരെ കിട്ടാനാ? അതല്ലേ ഞാൻ നിന്നോട് നിർബന്ധം പിടിച്ചത്. ദീപ എന്തായാലും കൊണ്ടുവരണമെന്ന്.
0: അമ്മേ, അത്.
2: ഓഹോ, അപ്പോ വേലക്കാരിക്ക് പകരായിട്ടാ എന്നെ ഓണമുണ്ണം വിളിച്ചതല്ലേ?

0: അമ്മേ, അടിച്ചു തളിക്കാരിക്ക് കഞ്ഞി കൊടുത്തിരുന്ന വടക്കേപ്പുറത്തെ അരഭിത്തി അവിടെ തന്നെ ഇല്ലേ? ഇല്ലേ, ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ.
1: അതെന്താ ദീപേ നീ അങ്ങനെ പറഞ്ഞത്? നീ വീട്ടിലെ മരുമകളല്ലേ?
0: ഞാനും ഒരു വീട്ടിലെ സ്വന്തം മോളാണ് അമ്മേ.
1: ഞങ്ങളും അങ്ങനൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കുടുംബവും കുട്ടികളും ഒക്കെ ആയി ഒതുങ്ങി. ജോലിയും കൂലി ഒന്നും നോക്കിയില്ല.
0: ഓ, അമ്മയ്ക്ക് എന്ത് ജോലി കിട്ടുമായിരുന്നു?
1: ഓ, ഞാൻ പഠിപ്പില്ലാത്തവളാണെന്ന്. നിന്റെ അമ്മയെ പോലെ ഹെഡ്മിസ്ട്രസ് അല്ലാന്ന്.
0: ദേ, വെറുതെ ആ പാവത്തിന് പഴിക്കണ്ട.
2: ദീപേ, ഇത് ഇവിടെ നിർത്തിക്കോ.
3: വേണ്ട വേണ്ട, അമ്മായിയമ്മ പോരൊന്നും ഈ വീട്ടിലെടുക്കണ്ട.
4: അതെ അച്ഛാ, ദീപേച്ചി ഒരു എഡ്യൂക്കേറ്റഡ് ആയ ലേഡിയല്ലേ, അതൊക്കെ വെറുതെ ആയതിലുള്ള സങ്കടം കൊണ്ടാവും.
1: അതെന്താ, നാട്ടിൽ വേറെ ആർക്കും പഠിപ്പില്ലേ?
0: അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നെ പെണ്ണ് കാണാൻ വന്നത്? അന്ന് എന്റെ ഡിഗ്രികളും റിസർച്ചും അംബീഷനും ഒക്കെയാ നിങ്ങളെല്ലാരും രമേശ് ഏട്ടനും പാടി പുകഴ്ത്തിയത്. എന്നിട്ടിപ്പോ വേലക്കാരിയായി ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു.
5: ഞങ്ങള് വന്നത് ചേട്ടത്തിക്ക് ഇഷ്ടായില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം.
1: നിങ്ങൾ അവിടെ പോകാൻ?
0: അതെ അതെ നിഷ, നിങ്ങളല്ല, ഞാനാ പോകേണ്ടത്. രമേശേട്ടാ, എനിക്കിനിവിടെ നിൽക്കണ്ട, എനിക്കിനിവിടെ നിൽക്കണ്ട, എനിക്ക് ഒരു ആഘോഷവും വേണ്ട, എനിക്ക് എനിക്കൊന്ന് തനിച്ചിരുന്നാ മതി.

0: ആ, നിന്റെ നിർബന്ധം കൊണ്ട് അന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നീട് നമ്മൾ അവിടെ പോയിട്ടില്ല, അവരിങ്ങോട്ടും. ഡോണ്ട് കെയർ. ഇപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നു, അതെൻ്റെ ദീപയായിരുന്നില്ല, മറ്റാരോ.
1: രമേശ് ചേട്ടൻ ഇപ്പോ ശരിക്ക് എന്താ ഉദ്ദേശിക്കുന്നത്?
0: എന്റെ ഓഫീസിലെ രജത്തിനെ നിനക്കറിയില്ലേ? രജത്തിന്റെ സിസ്റ്റർക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യ പ്രസവം കഴിഞ്ഞപ്പോൾ ചില അസാധാരണ പെരുമാറ്റം, എപ്പോഴും ഉറക്ക്, മറവി, ഉത്സാഹക്കുറവ്, ദേഷ്യം, അങ്ങനെ ചിലത്. അവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് 10-ൽ 1 സ്ത്രീക്കുണ്ടാകുന്ന പോസ്റ്റ് നാറ്റൽ ഡിപ്രഷൻ, പ്രസവശേഷമുണ്ടാകുന്ന ഒരു കണ്ടീഷൻ, സിവിയറായാൽ പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ടാ ഒരു കൺസൾട്ടിംഗ്, ഒരു കൗൺസിലിംഗ് ചിലപ്പോൾ അത്രയും മതിയാകും.
1: രമേശ് ചേട്ടാ, എന്തായി പറയുന്നേ? എനിക്ക് ചെറിയൊരു മറവി, അതുണ്ട്, ഓക്കെ. പക്ഷെ ഞാനതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ശരിയാ, ചെറിയൊരു ഡിപ്രഷൻ, എന്റെ ജോലി മുടങ്ങിപ്പോയി, എന്റെ റിസർച്ച്, എനിക്കതിലൊക്കെ നിരാശയുണ്ട്. ഞാനും കൂടി ഒന്ന് സെറ്റിലായിട്ട് മതി കുഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളത് മനസ്സിലാക്കിയില്ല. അത്രേ ഉള്ളൂ രമേശേട്ടാ. പക്ഷേ രമേശേട്ടൻ പറഞ്ഞു വരുമ്പോ മോനു വിശക്കുന്നുണ്ട്.
0: ഞാൻ ദീപ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞ മാസം നടന്നതാ, ദീപ ഓർക്കുന്നുണ്ടോ?
1: അങ്ങനെ കഴിഞ്ഞ മാസം പ്രത്യേകിച്ച്, ആ, മൃദുലേച്ചയും കുട്ടികളും വന്നു. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നോക്കി, ശരിയാവാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു.
0: അതൊന്നുമല്ല.
1: പിന്നെ എന്താ?
0: അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. ദീപാ,
1: ആ, ഇതാ വരുന്നു.
0: ദീപാ, വാട്ട് ഇസ് ദിസ്? എന്താ ഇത്?
1: ഞാൻ ഉറങ്ങിപ്പോയി രമേശേട്ടാ, ഇപ്പൊ ഭയങ്കര ഉറക്കാ.
0: അതല്ല ദീപ, നീ എന്താ കാണിക്കുന്നത്? ദൈവമേ, യു വിയർ അണ്ടർ ഗാർമെന്റ്സ് ഓൺലി.
1: അയ്യോ രമേശേട്ടാ, അയ്യോ, കുളിച്ചു വന്നപ്പോ സാരി ഉടുക്കാൻ ഞാൻ മറന്നുപോയി രമേശേട്ടാ.

0: അങ്ങനെയുണ്ടായോ? അയ്യോ, കുഞ്ഞു നാളിപ്പോലും ഞാനങ്ങനെ.
1: മൈ മിസ്റ്റേക്ക്. അപ്പോ പോലും ഞാനതത്ര കാര്യമാക്കിയില്ല, പാടില്ലായിരുന്നു.
0: പണ്ടേ അങ്ങനെയാ, എന്റെ കാര്യങ്ങളും ഞാൻ പറയുന്നതും ആരും അത്ര കാര്യമാക്കാറില്ല. അമ്മ അമ്മ മാത്രം ഒരുപാട് തിരക്കിനിടയിലും എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. അച്ഛന് സുദീപ് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങള് പാതി കേട്ടും പാതി കേൾക്കാതെയും. I'm lost.
1: ദീപ,
0: എനിക്കിപ്പോ ബോധ്യായി. രമേശേട്ടാ, ഡോക്ടറെ കാണണം ഉടനെ. രമേശേട്ടാ, ഈ ഇരിക്കുന്നവരൊക്കെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ ആളുകളാ?
1: ദീപ, ഇവിടെ ഇരിക്കുന്നവരൊന്നും ഭ്രാന്തന്മാരല്ല. നമ്മളെപ്പോലെ തന്നെ ചെറിയ ചെറിയ ഉപദേശങ്ങൾക്കും സംശയ നിവാരണത്തിനൊക്കെ വന്നവരാണ്. വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട.
0: എന്തിടാ, മോനൂസിന് ഇവിടെ വന്ന് ഇഷ്ടായില്ലേ? രമേശേട്ടാ, ഇവനെ ഒന്ന് പുറത്തേക്ക് എടുത്തേ. ഇങ്ങനെ ഇരുന്നിട്ടാ അവന് പ്രശ്നം.
1: നമ്മൾ വിളിച്ചാലോ?
0: ഞാൻ അകത്ത് കയറിയ പോരെ.
1: അതെങ്ങനെ ദീപ, ഞാനും വേണം. ഹലോ, ആ മൃദുലേച്ചി, ആ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ആ ഞങ്ങളിപ്പോ വെയിറ്റിംഗിലാ.
2: ഞാൻ കാര്യങ്ങൾ ഡോക്ടറോട് സൂചിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. നീ വിശദമായി സംസാരിക്കണം. ദീപയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിച്ചേക്കരുത്. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്.
3: ആരാ? ദീപ രമേശ്. ദീപ രമേശ് ഇല്ലേ? ദീപ രമേശ്.
0: യെസ്, ഞാനാ. ഞാനാ ദീപ.
3: നിങ്ങൾക്കെത്തെ ചെവി കേട്ടൂടെ, ഡോക്ടർ വിളിക്കുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടോ?
0: ആ ഉണ്ട്, ഞാൻ തനിച്ചല്ല, ഹസ്ബൻഡ് ഉണ്ട്. ദാ ഇപ്പൊ വരും.
3: രണ്ടുപേരും അകത്തേക്ക് വാ.
0: രമേശേട്ടാ, രമേശേട്ടാ, ദേ നമ്മൾ വിളിച്ചു.
1: ആ ദാ വന്നു. ഗുഡ് ഈവനിങ് ഡോക്ടർ.
4: യെസ്, ഗുഡ് ഈവനിങ്. ഇരിക്കൂ.
1: ഡോക്ടർ മൃദുല പറഞ്ഞ.
4: ഓ ഓക്കെ ഓക്കെ. അവരുടെ കസിൻ രമേശ് എന്നല്ലേ പേര്?
1: ആ അതെ സർ.
4: എനിവേ, എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞത്?
1: സർ, ഇതെൻ്റെ ഭാര്യയാണ് ദീപ. അവൾക്ക് ഈയിടെയായി ഇത്തിരി മറവി.
4: അത് നമുക്കൊക്കെ ഉള്ളതല്ലേ, മഹാജീനിയസുകൾക്ക് വരെയുണ്ട്. ഐൻസ്റ്റീൻ കുളിമുറിയിൽ കയറിയാൽ തിരിച്ചിറങ്ങാൻ ഒരാഴ്ചയൊക്കെ എടുക്കുമായിരുന്നത്രേ. അദ്ദേഹത്തോട് മറന്നുപോകും എവിടെയാണ് എന്തിനാണ് എന്നൊക്കെ.
1: സർ, ഇത് മൈൻഡ് ആബ്സെൻസ്. ഈയിടെ അത് വല്ലാതെയായി.
4: എന്നിട്ട്
1: ടോട്ടലി ഒരു താളപ്പിഴ
4: കുടുംബത്തിന്.
1: യെസ് സർ.
4: സ്ത്രീക്കൊരൽപ്പം മറിവ് വന്നാൽ താളം പിഴച്ചു പോകുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ. ദീപയ്ക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ രമേശ് അല്പനേരം പുറത്തേക്ക് നിൽക്കും, കുഞ്ഞിനെ എടുത്തോളും. ആ അവൻ ഉറങ്ങി, ഉണരാതെ നോക്കാൻ അറിയാലോ അല്ലേ. പ്ലീസ്.
1: ഓക്കെ.
4: ആ ദീപ, ഹൗ ആർ യു?
0: ഫൈൻ സർ.
4: എവരിതിങ്?
0: ഐ തിങ്ക് സോ.
4: ദീപ എത്ര വരെ പഠിച്ചു?
0: ഒരു PhD പാതിയിൽ നിർത്തി.
4: വൈ?
0: വിവാഹം, പിന്നെ പ്രസവം.
4: അതെന്താ ദീപ, വിവാഹം കഴിഞ്ഞ് അമ്മയായ സ്ത്രീക്ക് PhD പാടില്ലേ? യു ഗോ ആൻഡ് കണ്ടിന്യൂ.
0: ബട്ട് മൈ കണ്ടീഷൻ.
4: ഓ, കണ്ടീഷൻ. ജോബ് വല്ലതും ഉണ്ടായിരുന്നോ?
0: അതും ഉപേക്ഷിച്ചു.
4: ലോകം ചുരുങ്ങി എന്നർത്ഥം. പറയൂ, ഹൗ ഡു യു ഫീൽ ദിസ് കണ്ടീഷൻ?
0: മറവി, പിന്നെ ഉറക്ക്. ഒന്നിലും ഒരു ശ്രദ്ധ ഉറക്കാത്ത പോലെ. പഴയ താല്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു സർ. വായന, മൂവി, എല്ലാം. ഡോക്ടർ, ഐ ആം ടോട്ടലി ലോസ്റ്റ്.
4: ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം.
3: സർ,
4: സിസ്റ്റർ, ഇവരുടെ ഹസ്ബൻഡ് പുറത്തുണ്ട്, ഒന്ന് വരാൻ പറയൂ.
3: ഓക്കെ സർ.
1: സർ,
4: ആ എനിക്ക് രമേശുമായി ഒന്ന് സംസാരിക്കണം. ദീപ അല്പസമയം പുറത്തിരിക്കൂ.
0: ഓക്കെ, താങ്ക് യു സർ. മോൻ എങ്ങനെയാ രമേശ് ചേട്ടാ?
1: ആ
4: രമേശ്,
1: ആ
4: എത്ര കാലമായി ഇത് കണ്ടു തുടങ്ങിയിട്ട്?
1: ഒരു വർഷം മുമ്പാണ് ശ്രദ്ധയിൽപ്പെടും വിധം ചില അസാധാരണ സ്വഭാവങ്ങളുണ്ടായത്. കഴിഞ്ഞ മാസം എന്നെ വല്ലാതെ ഷോക്ക് ചെയ്ത ഒരു കാര്യമുണ്ടായി.
4: ദീപ പറഞ്ഞു, ആ ഹാഫ് നേക്കഡ്?
1: ആ അതെ ഡോക്ടർ.
4: പക്ഷേ ഇന്ന് നിങ്ങളത് വീണ്ടും സൂചിപ്പിച്ചപ്പോഴാണ് ദീപ അതോർത്തത്. ഓർത്തതല്ല, അവരറിഞ്ഞത്.
1: യെസ്.
4: അതങ്ങനെയാണ്, തന്നോട് മറ്റുള്ളവർ ചെയ്തതേ ഓർമ്മയിലുണ്ടാവൂ, താൻ സ്വയം ചെയ്തതൊന്നും ഓർമ്മിക്കില്ല.
1: അതെ, വളരെ മുമ്പുണ്ടായതൊക്കെ ചിലപ്പോൾ ഓർക്കൂ, ഇന്നലത്തെ കാര്യം ഓർമ്മയില്ല.
4: രമേശ്, നിങ്ങളുടെ ഭാര്യയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? വളരെ ചെറുപ്പം മുതലേ ഒരുപാട് അരുതുകൾ തട്ടിമാറ്റിയാണ് അവർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയത്. എ സെൽഫ് മെയ്ഡ് പേഴ്സൺ. ഒടുവിൽ വിവാഹവും പ്രസവവും എല്ലാം ചേർന്ന് അവരുടെ ആഗ്രഹങ്ങളും അംബീഷൻസും എല്ലാം അവസാനിപ്പിച്ച പോലെയായി. ദീപയെപ്പോലൊരു പെൺകുട്ടിയുടെ അഭിമാനബോധം അപ്പാടെ ഹേർട്ട് ചെയ്യപ്പെട്ടു. ചെറുപ്പത്തിൽ അച്ഛനിൽ നിന്ന് ഒരുപാട് അവഗണിക്കപ്പെട്ടു, വിവാഹശേഷം നിങ്ങളിൽ നിന്നും. ഷീ ഈസ് എ ജെം ഓഫ് പേഴ്സൺ. നിങ്ങളത് അറിഞ്ഞില്ല.
1: സർ, ഞാൻ അവളെ?
4: പ്ലീസ് രമേശ്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻഡ്. ഒരു അമ്മയാവാൻ ദീപ തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. നിങ്ങളത് കേട്ടില്ല. PhD പൂർത്തിയാക്കി മെച്ചപ്പെട്ടൊരു ജോലിയൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ തീർന്നു എന്നൊരു ബോധം അവരിൽ ഡീപ്പ് റൂട്ടഡാണ്. അത് പറിച്ചു കളയണം.
1: സർ, അതെങ്ങനെ?
4: ദീപ തിരിച്ചു വരണം അവരുടെ ജീവിതത്തിലേക്ക്. പഠനം, ജോലി എല്ലാം തിരികെ കൊടുക്കണം.
1: പക്ഷേ ഡോക്ടർ, ഞങ്ങളുടെ മോൻ
4: വിദേശങ്ങളിലൊക്കെ ബേബി സിറ്റർ എന്നൊരു ഏർപ്പാടുണ്ട്. നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടാ. എന്തായാലും ആലോചിച്ച് ഒരു വഴി കണ്ടെത്തു.
1: സർ, മെഡിസിൻ എന്തെങ്കിലും?
4: ആർക്ക്?
1: ദീപയ്ക്ക്.
4: അതിന് അവർ രോഗിയാണെന്ന് ആരാ പറഞ്ഞത്? അവരുടെ സാഹചര്യം മാറുക, പ്ലസന്റ് ആവുക. ഞാൻ രമേശിന് കുറച്ച് മെഡിസിൻ തരട്ടെ?
1: എനിക്കോ?
4: അതെ, ഇത്തരം സാഹചര്യങ്ങളിൽ രോഗിയായി ചൂണ്ടിക്കാണിക്കുന്ന ആളെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അവരുടെ ചുറ്റുപാടുമുള്ളവരെയാണ്.

0: ഹലോ മോളെ.
1: ആ അമ്മ, സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ?
0: ഇല്ല മോളെ, ഞാൻ ബസ് വെയിറ്റ് ചെയ്യാ.
1: എന്താ ഇത്, സമയം 6 കഴിഞ്ഞല്ലോ, ഇനി എപ്പോഴാ വീട്ടിലെത്തുന്നേ?
0: മോളെ എന്താ വിളിച്ചേ?
1: അമ്മ, എനിക്ക് നിങ്ങളെ ആരെങ്കിലും ഒന്ന് കാണണം.
0: എന്തു പറ്റി ദീപാ നിനക്ക്? മോൻ എന്തെങ്കിലും?
1: നോ അമ്മ, എനിക്ക് നിങ്ങളെ എല്ലാരെയും കാണാൻ കൊതിയാവുന്നു.
0: മോളെ, അമ്മക്ക് ഇനി ശനിയാഴ്ചയല്ലേ ലീവ് കിട്ടുള്ളൂ, അച്ഛനും സ്ഥലത്തില്ല. ഞാൻ ഇന്ന് തന്നെ സുദീപിനോട് വരാൻ പറയാം, അവൻ ടൗണിൽ തന്നെ ഉണ്ട്. മോളെ, ദീപാ
1: മതി അമ്മേ, ഞാൻ വെക്കുക,
2: പിന്നെ വിളിക്കാം.

0: ഹലോ,
1: ആഹാ, സുദീപ് ആയിരുന്നോ? ഞാൻ കരുതി രമേശേട്ടനാണ്. വാ.
0: അപ്പൊ അളിയൻ വന്നില്ലേ?
1: ഇല്ല, കുറച്ചുകൂടെ കഴിയും. പിന്നെ ഞാൻ അരമണിക്കൂർ മുമ്പേ അമ്മയെ വിളിച്ചിരുന്നു.
0: ആ, അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു നീ പെട്ടെന്ന് ദീപന്റെ അടുത്ത് പോണോന്ന്.
1: ഓ, വെറുതെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കാണണം തോന്നി.
0: ഓ, നൊസ്റ്റാൾജിയ അങ്ങനൊക്കെ ഉണ്ടോ നിനക്ക്?
1: പോടാ, നൊസ്റ്റാൾജിയക്ക് എന്തിരിക്കുന്നു അവിടെ.
0: പിന്നെ
1: ആ, നിന്റെ കയ്യിലെന്താ?
0: നിന്നെ കാണാൻ വരുമ്പോ വല്ലതും കൊണ്ടുവരണ്ടേ? ചേച്ചി ആയിപ്പോയില്ലേ. നിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം? അമ്മയെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, ഉടനെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു ബർഗർ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് വാങ്ങിച്ചു.
1: ബെസ്റ്റ്, അച്ഛൻ എന്റെ എന്ത് ഇഷ്ടം അറിയാ. ബർഗർ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. നിന്റെ ഇഷ്ടങ്ങളൊക്കെ അല്ലേ അച്ഛൻ അറിയൂ പണ്ടേ.
0: അയ്യോ, അപ്പൊ അത് വേസ്റ്റ് ആയല്ലോ.
1: ഏ, രമേശേട്ടൻ കഴിച്ചോളൂ, പുള്ളിക്കിഷ്ടാ.
0: എന്നിട്ട് എവിടെ എന്റെ മരുമകൻ?
1: അവനെ ഞാൻ ഉറക്കി.
0: ശേ, കുഞ്ഞുങ്ങൾ അങ്ങനെ ഉറക്കരുത് ചേച്ചി, അവരായി തന്നെ ഉറങ്ങട്ടെ.
1: എന്നാ നീ ഇവിടെ വന്ന് അവനെ കളിപ്പിച്ചിരുന്നു എങ്കിൽ ഞാൻ ഫ്രീ ആവും.
0: മിക്കവാറും വേണ്ടി
1: വരും. എന്ത് പറ്റി?
0: ഐടി അല്ലേ ഫീൽഡ്, ഇലപൊഴിയും ശിശിരമാണല്ലോ.
1: എടാ, നീ ഒരു വിശേഷം അറിഞ്ഞോ?
0: ഇല്ലല്ലോ, എന്താ?
1: എനിക്ക് പ്രാന്താടാ.
0: അത് നിനക്ക് പണ്ടേ ഉള്ളതല്ലേ.
1: ഇത് അങ്ങനെയൊന്നും അല്ല, സീരിയസാ.
0: പോടി.
1: ഞങ്ങൾ ഇന്നൊരു ഡോക്ടറെ കണ്ടു.
0: ഏത് ഡോക്ടറെ?
1: സൈക്കോളജിസ്റ്റിനെ.
0: ദീപജി.
1: സത്യടാ,
0: നീ എന്താ പറയുന്നത്?
1: എനിക്ക് കുറച്ചായി ചില പ്രോബ്ലംസ്. എനിക്കിപ്പോ ഒറ്റക്കിരിക്കാനൊക്കെ പേടിയാ. എന്റെ കയ്യിൽ നിന്ന് വല്ല അപകടവും വരുമെന്ന് ഒരു പേടി.
0: എന്താ?
1: രമേശേട്ടൻ വന്നു, നീ ചോദിക്ക്. രമേശേട്ടൻ പറയും, എനിക്ക് നിന്നോടത് പറയാനാവില്ല.
2: ആ സുദീപ്, എപ്പോ എത്തി?
0: ആ രമേശേട്ടാ, അരമണിക്കൂറായി, വൈകുന്നേരം കുറച്ച് ഫ്രീ ആയി, അപ്പോൾ ഒന്ന് വരാൻ തോന്നി.
2: ആ, അത് നന്നായി. ഞാനൊന്ന് കാണണമെന്ന് കരുതിയതാ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. മോൻ ഉറങ്ങിയോ ദീപേ?
1: ആ, അവൻ നേരത്തെ ഉറങ്ങി.
0: ദീപശി, നീ അമ്മയോട് പറഞ്ഞിരുന്നോ?
1: ഇല്ല, നീ സാവധാനം പറഞ്ഞാൽ മതി.
2: അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടിട്ടുണ്ടേ ദീപേ. സുദീപ് ചായ കുടിച്ചോ?
0: ആ ബെസ്റ്റ്, ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല.
1: അയ്യോ, ഞാനത് വിട്ടുപോയി. ഇപ്പൊ എടുക്കാടാ. രമേശേട്ടന് വന്നാ ഒരു ചായ പതിവാ.
0: ആ രമേശേട്ടാ, എന്താ പ്രശ്നം? ദീപച്ചി പറഞ്ഞു ഡോക്ടറെ കണ്ടു.
2: ദീപയ്ക്ക് ചിലപ്പോ ഒക്കെ ഒരു മൂഡ് വേരിയേഷൻ.

0: പ്രാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ.
1: ദീപേ, ദീപേ,
2: ദാ ഇവിടെ ഉണ്ട്.
1: നീ എന്ത് ചെയ്യാ? ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ.
2: ഡോക്ടർ ഇന്നലെ ചില എക്സസൈസും ബ്രീത്തിങ് ടിപ്സും ഒക്കെ പറഞ്ഞു തന്നിരുന്നു കോൺസെൻട്രേഷൻ കൂടാനേ. ഞാനതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയതാ.
1: എന്നിട്ട് കഴിഞ്ഞോ?
2: ഇനി വൈകിട്ട്.
1: ദീപ, നമുക്കൊരു ബേബി സിറ്റർ നോക്കിയാലോ?

0: എന്തിന്?
1: നിനക്കൊന്ന് ഫ്രീ ആവാം.
0: ഓ,
1: പറ്റിയ പഠിപ്പ് തുടരാം, ഒരു ജോലി നോക്കാം. ഡോക്ടറും സൂചിപ്പിച്ചിരുന്നു.
0: എന്നിട്ട് ഞാൻ എന്റെ മോനെ ഏതോ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു പോകാനോ? എന്താ രമേശേട്ട ഇത്?
1: അതിനെന്താ കുഴപ്പം? സാധാരണയല്ലേ? ഒരു സർക്കാർ ജോലി ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണില്ലേ?
0: എനിക്കൊരു സർക്കാർ ജോലി ഇല്ലല്ലോ, ഇനി ഒട്ടും കിട്ടാനും പോകുന്നില്ല. ഉണ്ടായിരുന്നത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആ, ഇനി ഇങ്ങനെയൊക്കെ മതി. വാ, ഞാൻ ചായ എടുക്കാം.
1: പറയുന്നതൊന്ന് മനസ്സിലാക്കിക്കൂടെ?
0: ഓ, നമ്മൾ അങ്ങനെ മനസ്സിലാക്കാറുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിട്ടുകളെ രമേശേട്ടാ, ബേബി സിറ്റർ ഒന്നും വർക്കൗട്ട് ആവില്ല.
1: ഓക്കെ, നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് ആലോചിക്കില്ല. പക്ഷെ മറ്റൊരു ചോയ്സ് ഉണ്ട്.
0: എന്താ?
1: ഞാൻ അമ്മയോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചാലോ?
0: രമേശേട്ടന്റെ അമ്മയോ?
1: പിന്നെ ആരുടെ?
0: എന്റെ ഭ്രാന്ത് മാറ്റാനാണെങ്കിൽ ബെറ്റർ ചോയ്സ് എ മെന്റൽ ഹോസ്പിറ്റൽ.
1: ദീപേ, ദീപേ, ഇറ്റ്സ് ടു മച്ച്. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്റെ അമ്മ, വേറെ ചോയ്സ് ഒന്നുമില്ല.
0: ഗ്ലാസ് പൊട്ടി നാശായല്ലോ, ഇനി പോയിട്ട് തൂക്കണം.

മോനോട്ടാ, അവിടെ ചക്കരേ. ദേ അങ്ങോട്ട് നോക്കി, ഒരേട്ടൻ ഓടി വരുന്നത് കണ്ട. അമ്മയുടെ മോൻ എപ്പോഴാ ഇങ്ങനെ ഓടി വരുവാ? മോനോട്ടൻ മോനോട്ടൻ വലുതായ അമ്മയും കൊണ്ട് ഒരുപാട് എടുത്തൊക്കെ പോകണേ. വിമാനം കേറി, കപ്പല് കേറി, അങ്ങനെ അങ്ങനെ.

0: ദീപയല്ലേ?
1: നിവേദ, നിനക്കെന്നെ മറന്നുപോയില്ലേ?
0: അതെന്തിനാ ഞാൻ നിന്നെ മറക്കുന്നേ? എത്ര നേരമായി ഞാൻ അവിടെ ഇരുന്ന് നോക്കുന്നെന്നറിയോ? അവസാനം സംശയം തീർക്കാൻ ഇങ്ങു പോന്നു.
1: ഇനി നീ ചോദിക്കാൻ പോകുന്ന ക്ലീഷേ ഡയലോഗുകളൊക്കെ എനിക്കറിയാം. എത്ര നാളായി കണ്ടിട്ട് നീ ആളാകെ മാറിപ്പോയി, എന്താ വിളിക്കാത്തെ, ഇതൊക്കെയല്ലേ?
0: അതിൽ എന്താ വിളിക്കാത്തെ, അത് മാത്രം ഞാനിങ് എടുത്തു. ആട്ടെ, എന്താ വിളിക്കാത്തെ?
1: ഞാൻ ഒരു വർഷമായി മൊബൈൽ ഉപേക്ഷിച്ചിട്ട് ആരെയും കാണാനും വിളിക്കാനും ഒന്നും തോന്നിയില്ല.
0: നീ നിന്റെ ഗവേഷണവും ജോലിയും എല്ലാം കെട്ടിപ്പൂട്ടിയില്ലേ?
1: പണ്ടത്തെ പോലെ എനിക്ക് ഇഷ്ടമില്ലാത്തത് തന്നെ ചോദിച്ചോണം.
0: ഓഹോ, എന്നാ നിനക്ക് ഇഷ്ടമുള്ളതൊന്ന് ചോദിച്ചോട്ടെ. നമുക്കൊരു കോഫി ആയാലോ?
1: കാപ്പുച്ചിനോ?
0: വൈ നോട്ട്. എന്നാ വാ, മോനെ ഞാൻ എടുക്കാം. നിന്റെ മോനെ ഞാൻ സൽക്കരിക്കണ്ടേ?
1: നീ ഒറ്റയ്ക്കാ?
0: എന്റെ കൂടെയുള്ളവര് വേണ്ടേ? അങ്ങ് ദൂരെ ഇരിക്കുന്നുണ്ട്, ഇന്ന് വീട്ടിൽ വന്ന ഗസ്റ്റാ. അവര് പോകാറാവുമ്പോ എന്നെ വിളിച്ചോളും, നീ വാ. ശ്രദ്ധിച്ചു നടന്നേ, പഴയ പോലെ സ്വപ്നം കണ്ടോണ്ട് അങ്ങനെ ഒഴുകണ്ട. രണ്ട് കാപ്പുച്ചിനോ? മോനും കൂടി കഴിക്കാൻ പറ്റിയ കേക്ക് എന്താ ഉള്ളത്?
2: ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു പീസ് എടുക്കട്ടെ.
0: ഓക്കെ ഓക്കെ.
1: അവൻ കഴിക്കില്ല.

0: അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ആട്ടെ, നിനക്കിഷ്ടമില്ലാത്തത് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഇങ്ങനെ ഗ്ലൂമി ആയതെന്താ? ഭയങ്കര ബോറാട്ടോ.
1: എനിക്ക് പോസ്റ്റ് നാറ്റൽ ഡിപ്രഷനാന്നാ എല്ലാരും പറയണേ. അത് അത് പ്രാന്താടി
0: മണ്ണാങ്കട്ട. സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച ഒരു പെണ്ണിന് ഡിപ്രഷൻ അടുപ്പിക്കാൻ പേരും കീറും ഒന്നും വേണ്ട. അവള് ജീവിക്കേണ്ട ജീവിതം തന്നെ ധാരാളം.

0: ദീപേ, ദീപേ,
1: ഡോർ ലോക്ക് ചെയ്യാതെ ഇവളിത് എവിടെ പോയി?
0: ദീപേ, ദീപേ,
2: ദീപ, വിട്ടുകൊടുക്കാവുന്ന ഒന്നല്ല ഇത്. നമുക്ക് നമ്മളെയുള്ളൂ. ലോകത്തിന് നമ്മളെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ലോകമാണ് വേണ്ടത്. അത് കൈവിട്ട് കളയരുത്. വാ, നമുക്കിറങ്ങാം.
3: ആന്റിയുടെ ചക്കരക്കൂട്ടിന് ഒരു ഉമ്മ.
4: അയ്യോ, ടൂ ലേറ്റ്. രമേശേട്ടൻ വന്ന് കാത്തിരിക്കാവൂ.
3: അതിനെന്താ, കാത്തിരിക്കട്ടെ. നമ്മളെയും ചിലപ്പോ കാത്തിരിക്കണ്ടേ? ആ പിന്നെ നീ ഒരു ഓട്ടോ പിടിച്ചു പോണേ.
4: ശരിയടേ, ഇനി ഞാൻ എന്തായാലും വിളിക്കും. ബൈ
3: ബൈ ഡിയർ.

0: രമേശ, മോള് വരുന്നു.
1: ആഹാ, അമ്മേ സുദീപും എപ്പോ വന്നു?
0: രമേശ് വിളിച്ചിട്ട് ഞങ്ങൾ വന്നേ, നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു.
1: കാണാനില്ലേ എന്നെയോ? ആ, ഒരു കണക്കിന് അതും നേരാ, എന്നെ കാണാനില്ലായിരുന്നു. ഞാൻ മോനെ ഒന്ന് പുറത്തു കൊണ്ടുപോയതാ, ഒരുപാടൊക്കെ സഞ്ചരിക്കേണ്ട കുട്ടിയല്ലേ, എന്നെപ്പോലെ അടച്ചിരുന്നാൽ എങ്ങനെ? എന്റെ ഫ്രണ്ട് നിവേദയെ കണ്ടതുകൊണ്ട് ഇത്തിരി വൈകി.
0: മോളെ, ദീപേ,
1: അമ്മ എന്തിനാ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയണേ?
0: എന്റെ മോള് കരയാത്തോണ്ടല്ലേ അമ്മ കരയണേ.
2: ദീപേച്ചി, നീ എന്ത് പണിയാ കാണിച്ചേ? ഒരു കുറിപ്പെങ്കിലും എഴുതി വെക്കണ്ടേ?
1: അതിന് ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോണില്ലടാ, ജീവിക്കാൻ തന്നെയാ.
3: ഒരു വല്ലാത്ത തീയാ ദീപ നീ തീറ്റിച്ചത്.
1: തീക്കൊക്കെ നല്ല രുചിയാ രമേശേട്ടാ, തണുപ്പാ സഹിക്കാൻ പറ്റാത്തത്. ശിശിരത്തിൽ ജീവിക്കാൻ പറ്റില്ല.

0: അകത്തോട്ട് കയറു മോളെ. രമേശ, ഇതിങ്ങനെ പറ്റില്ല, ഉടനെ ഒരു തീരുമാനമുണ്ടാക്കണം. എൻ്റെ മോളിങ്ങനെ
1: പറയുന്നതൊന്നും അവൾ അംഗീകരിക്കുന്നില്ലമ്മേ. ഓരോരോ മുൻധാരണകൾ. ഞാൻ എന്താ ചെയ്യണ്ടേ?
2: രമേശേട്ടൻ ഒന്നും ചെയ്യണ്ട, ആരും ഒന്നും ചെയ്യണ്ട. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അച്ഛനോട് ഞാനൊരു സമരം ചെയ്തത്? ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ട വിഷയം പഠിക്കാൻ, അതും 17 വയസ്സിൽ. ഞാൻ 2 ദിവസം ജലപാനമില്ലാതെ, എന്നിട്ട് നേടിയില്ലേ? എപ്പോഴങ്ങനെയായിരുന്നു എൻ്റെ സ്പേസ്? ഞാൻ തന്നെയാ വിസ്താരാക്കിയത്. അമ്മ കൂടെ നിന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ ലോകം വേണമായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ. നിവേദ ഒരു വല്ലാത്ത വെളിച്ചായിരുന്നു. പണ്ടും അവൾ അങ്ങനെയാ. എൻ്റെ ഒരു പുഞ്ചിരി കളഞ്ഞു പോയാൽ ഞാൻ തന്നെ അത് കണ്ടെടുക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ഇന്നും അത് തന്നെ സംഭവിച്ചു. ഞാൻ തന്നെ കണ്ടെത്തി എൻ്റെ ജീവിതം. ഒന്നേന്ന് തുടങ്ങുവാ. അതിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്കൊന്നും സ്പേസേ ഇല്ല. കാരണം ഇറ്റ് ഈസ് മൈ ലൈഫ്. ഇത് എൻ്റെ ജീവിതം. ഇറ്റ്സ് മൈ ലൈഫ്.

0: ശിശിരത്തിനു ശേഷം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം ടി വി അശ്വതി, സംവിധാന സഹായം പി നിഷ, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദീപ എ എൻ ജഷിതകുമാരി, രമേശ് ജോബി മാത്യു, ഡോക്ടർ ബാബുജി കുന്നമംഗലം, രമേശിന്റെ അമ്മ രത്നമ്മ മാധവൻ, നഴ്സ് വത്സല ശിവദാസ്, സുദീപ് ശോഭീഷ് പേരാമ്പ്ര, നിഷ ഐശ്വര്യ രാജ്, നിവേദ ടി വി അശ്വതി, അച്ഛൻ പുരുഷു ടി കക്കോടി, ദീപയുടെ അമ്മ മേരി പി ഇഗ്നേഷ്യസ്, രാമചന്ദ്രൻ വിനോദ് കീഴേടത്ത്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

ഇനി കേൾക്കാം എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര പാടിയ ഗാനം. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രാജാമണിയുടെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം കേൾക്കാം. വി ടി മുരളിയും ആർ ജയലക്ഷ്മിയും പാടിയത്. പി എസ് നമ്പീശൻ്റെ വരികൾക്ക് ഹരിപ്പാട് കെ പി എൻ പിള്ളയുടെ സംഗീതം.